ചിത്രം. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ പെൻസിലിന് താൻ ദിവസം തോറും തേഞ്ഞ് ചെറുതാവുകയാണല്ലോ എന്നോർത്ത് വലിയ സങ്കടമായിരുന്നു. ഒരു ദിവസം പെൻസിൽ തന്റെ സങ്കടം അത് ഉപയോഗിക്കുന്ന കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ചിരിച്ചുകൊണ്ട് ആ പെൻസിൽ ഉപയോഗിച്ച് വരച്ച മനോഹരമായ കുറച്ച് ചിത്രങ്ങൾ അതിന് കാണിച്ചു കൊടുത്തു. നീ തേഞ്ഞ് തീരുകയാണെന്നോർത്ത് സങ്കടപ്പെടേണ്ട, നീ കാരണമാണ് ഈ മനോഹരമായ ചിത്രങ്ങൾ എനിക്കുണ്ടായത്. ഇത് കേട്ടപ്പോൾ താൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ആ പെൻസിലിന് മനസ്സിലായി. നമ്മുടെ വലുപ്പത്തിലോ രൂപത്തിലോ അല്ല കാര്യം, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ചെറിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ അർത്ഥമുണ്ടാകുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 25, കൊല്ലവർഷം 1201, കർക്കിടകം 9, ശനിയാഴ്ച. ഇന്ന് ലോക IVF ദിനം. വനിതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ വൈദ്യശാസ്ത്ര നേട്ടമായ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVFനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 25 ലോക IVF ദിനം ആചരിക്കുന്നു. 1978 ജൂലൈ 25 ലോകത്തിലെ ആദ്യത്തെ IVF ശിശുവായ ലൂയിസ് ബ്രൗൺ ജനിച്ചതിന്റെ ചരിത്രപരമായ ഓർമ്മയ്ക്കായാണ് ഈ തീയതി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രത്യുൽപാദന സാങ്കേതിക വിദ്യയിലെ വലിയ മുന്നേറ്റങ്ങളെ ആഘോഷിക്കുന്നതിനൊപ്പം വന്ധ്യതുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹികമായ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും അകറ്റാനും പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന നിരവധി ദമ്പതികൾക്ക് മാതാപിതാക്കളാക്കാനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകാനും ഈ ദിനം പ്രധാനമായും ലക്ഷ്യമിടുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഭോജോ.
2: ഈ വൃത്തിയൊക്കെ നല്ലതാണ്. വൃത്തിയുടെ ഭാഗമായിട്ട് അമിതമായിട്ട് കുളിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവല്ലേ, നമ്മുടെ പരിചയത്തിലൊക്കെ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ എത്ര തണുപ്പുള്ള സമയമാണ് എന്ന് പറഞ്ഞാലും രണ്ടും മൂന്ന് സമയമൊക്കെ വൃത്തി കാരണം കുളിക്കുന്ന ആളുകൾ നമ്മുടെ പരിചയത്തിലൊക്കെ കാണുമല്ലേ. അങ്ങനെയാണെങ്കിൽ അമിതമായിട്ട് കുളിച്ചു കഴിഞ്ഞാലുള്ള അപകടങ്ങളെപ്പറ്റി കേട്ടാലോ. അതായത് പറഞ്ഞുതരാം, ഈ ചർമ്മത്തിൻ്റെ ഡിഫൻസ് സിസ്റ്റം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. അതായത് നമ്മുടെ ചർമ്മത്തിലെ എണ്ണകൾ ഇല്ലാതാകും, സെബം ഇല്ലാതാകും എന്നതാണ് അമിതമായിട്ട് കുളിക്കുന്ന കണ്ടുവരുന്ന ഒരു പ്രോബ്ലം. അത് മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ വരൾച്ചയും അതുപോലെ തന്നെ പൊട്ടലുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഈ ചൊറിച്ചിലും അസ്വസ്ഥതയും ഒക്കെ വർദ്ധിക്കും. സാധാരണ ഈ ചൊറിച്ചിലും അസ്വസ്ഥതയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കുളിക്കുന്നതല്ലേ. പക്ഷെ അമിതമായിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രോബ്ലം ഇതാണ്, ചർമ്മത്തിലെ എണ്ണകൾ ഇല്ലാതാകുന്നതോട് കൂടിയിട്ട് സ്കിന്ന് ഡ്രൈ ആകും, ഒപ്പം തന്നെ ചൊറിച്ചിലും അസ്വസ്ഥതയും ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മാത്രമല്ല അണുബാധയുടെ സാധ്യത കൂടി പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചർമ്മത്തിലെ നല്ല ബാക്ടീരിയകൾ കുറയുന്നതിന് ഇത് കാരണമാകും. അതുമാത്രമല്ല ചില ആളുകളിലാണെങ്കിലും ഈ ഫംഗൽ ഇൻഫെക്ഷനും അതുപോലെ മറ്റ് സ്കിൻ ഇഷ്യൂസും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ എങ്ങനെയാണ് കുളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറഞ്ഞുതരാം. ഒരു ദിവസം നമ്മൾ സാധാരണയായിട്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യം കുളിക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വിയർപ്പ്, ജോലി, കാലാവസ്ഥ എന്നിവയൊക്കെ അനുസരിച്ച് നമുക്ക് ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം ആവശ്യമാണെങ്കിൽ രണ്ട് പ്രാവശ്യം കുളിക്കാം എന്നതാണ് മറ്റൊരു കാര്യം. പിന്നെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇളം ചൂടുവെള്ളവും മൃദുവായിട്ടുള്ള സോപ്പുകളും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഒരു ദിവസം രണ്ട് പ്രാവശ്യമൊക്കെ കുളിക്കാം, പക്ഷെ അമിത ശുചിത്വമാണ് പ്രശ്നമായിട്ട് മാറുന്നത് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയും ഓവറായിട്ട് വൃത്തി കാണിക്കുന്ന ഫ്രണ്ട്സൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ വന്ന് മനസ്സിലാക്കുക. സ്റ്റുഡിയോ ക്ലാക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ. പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ വിശദമായി. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന്, ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
2: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മിയർലി എ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് ബട്ട് ദ സ്യൂരിയസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ടുഡേ ദ വേൾഡ് ഈസ് ബീങ് റീഷേപ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഓദർ റാപ്പിഡ് സയന്റിഫിക് അഡ്വാൻസസ്. യൂണിവേഴ്സിറ്റീസ് ലൈക് ദിസ് ഹാസ് ഇവിൻ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ദാറ്റ് നോളജ് ഈസ് ഗൈഡഡ് ബൈ വിസ്ഡം, എത്തിക്സ് ആൻഡ് കോമ്പസ്.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-ഉം 4-ഉം ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
3: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലെ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരീക്കെ സേ ഭാരത് മേ ഡെവലപ് കർണേ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ഭി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഥാ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരീക്കെ സേ സോച്ന.
1: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ July 18 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
5: तक इंडस वाटर ट्रीटी की बात है, सिंधु जल संधि की समझौते की बात है, इस पर हमारा पक्ष साफ है और हम लोगों ने समय समय पर आपको याद भी दिलाया है कि भारत का ये मानना है कि ये सिंधु जल संधि तब तक स्थगित रहेगा जब तक पाकिस्तान सीमा पार आतंकवाद को अपना समर्थन देना बंद नहीं करेगा.
1: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ 1963 മുതൽ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് സഞ്ജു കുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3,215 റെയിൽവേ സ്റ്റേഷനുകളിലും 13,409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെക്കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമസംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ബോജോ.
2: ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രിയദർശിനി. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പേരിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തലവേദനയായിട്ട് മാറിയിരിക്കുന്ന കാര്യം. അതായത് വനിതകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന KSRTC പ്രിയദർശിനി ബസ്സുകളിൽ ഈ ചില കണ്ടക്ടേഴ്സ് വ്യാജമായിട്ട് യാത്രക്കാരുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സംബന്ധിച്ച് ചില പരാതികൾ ഗതാഗത മന്ത്രിക്കും അതുപോലെ തന്നെ KSRTC മാനേജ്മെന്റിനുമൊക്കെ ലഭിച്ചതിനെ തുടർന്ന് പ്രിയദർശിനി ബസ്സുകളെ കേന്ദ്രീകരിച്ച് ടിക്കറ്റ് പരിശോധന കാര്യക്ഷമമാക്കാനായിട്ട് KSRTC CMD നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ തിരക്കുള്ള ബസ്സിലൊക്കെ ചില കണ്ടക്ടേഴ്സ് പുരുഷ യാത്രക്കാർക്ക് 0% പ്രിന്റ് ചെയ്ത ടിക്കറ്റ് നൽകുന്നുണ്ട്. മാത്രമല്ല യഥാർത്ഥ ടിക്കറ്റിന്റെ ചാർജ് അവർ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈസ അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേട്ടോ. വനിതാ യാത്രക്കാർക്ക് പ്രിയദർശിനി ഫ്രീ ട്രാവൽ എന്ന ഓപ്ഷനിലൂടെയും പുരുഷ യാത്രക്കാർക്ക് മെയിൽ എന്ന ഓപ്ഷനിലൂടെയുമാണ് ആക്ച്വലി പ്രിയദർശിനി ബസ്സുകളിൽ ടിക്കറ്റ് നൽകി വരുന്നത്. അപ്പോൾ യാത്രക്കാരുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടുന്നതിലൂടെ ഒരു പദ്ധതിയുടെ ചിലവ് വർദ്ധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇതിലൂടെ പദ്ധതി തകർക്കാനായിട്ടും ചിലർ ബോധബോധം ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളും പലവിധത്തിലായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഏകദേശം 225 ടിക്കറ്റ് പരിശോധകരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പേർക്ക് സ്ഥാനക്കയറ്റം നൽകി പരിശോധന കർശനമാക്കാനാണ് ഇപ്പോൾ ആലോചനയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രിയദർശിനി ബസ്സിൽ കയറുന്ന പുരുഷന്മാരാണെങ്കിലും ആൺകുട്ടികളൊക്കെ ആണെങ്കിലും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പൈസ കൊടുത്തിട്ട് എടുക്കുന്ന ടിക്കറ്റ് 0% സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ടിക്കറ്റ് ആണ് എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്, വിത്ത് മീ RJ അനുഷ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് മോജോ.
1: യെസ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. എസ് ബി ഐ ആശാ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എസ് ബി ഐ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ എസ് ബി ഐ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് വരുന്നത് www.sbiashascholarship.co.in എന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിലൂടെ സെപ്റ്റംബർ 4 വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബിരുദ പി ജി പ്രോഗ്രാമുകൾ ചെയ്യുന്നവർക്കും പിന്നെ വിദേശത്ത് പഠിക്കുന്നവർക്കും പ്രത്യേകം സ്കോളർഷിപ്പുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ അപേക്ഷകർക്ക് കഴിഞ്ഞ അക്കാദമിക് വർഷം കുറഞ്ഞത് 75% മാർക്ക് വേണം എന്നുള്ളതാണ് യോഗ്യത. അതുമാത്രമല്ല പട്ടിക വിഭാഗക്കാർക്കാണെങ്കിൽ 65% ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ 60% മാർക്കാണ് വേണ്ടത്. അപ്പോൾ അപേക്ഷകരുടെ അക്കാദമിക പ്രകടനം, സാമ്പത്തിക സ്ഥിതി എന്നിവയൊക്കെ പരിശോധിച്ചിട്ട് ആദ്യഘട്ടത്തിൽ ഒരു സെലക്ഷനൊക്കെ നടത്തുന്നതായിരിക്കും. അതിനെ തുടർന്ന് ഫോണിലൂടെ ഒരു ഇൻ്റർവ്യൂ കൂടി നടത്തിയും അതുപോലെ രേഖകളൊക്കെ പരിശോധിച്ചിട്ടുമായിരിക്കും ആ ഒരു ലാസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 4 മറക്കാതിരിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8:00 കഴിഞ്ഞ് 3 മിനിറ്റിലിങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് ഭോജോ.
2: സീറ്റ് അഴിവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ആയൂർ ഇളമാട് ഗവൺമെന്റ് ITI കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, അതുകൂടാതെ പ്ലംബർ ട്രേഡുകളിൽ വനിതകൾക്കായിട്ട് സംവരണം ചെയ്ത സീറ്റുകളിൽ ഒഴിവുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഈ വരുന്ന 27-ാം തീയതി നേരിട്ടെത്തണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. 27 എന്ന് പറയുമ്പോഴത്തേക്കും തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച നേരിട്ടെത്തുക. ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 9847946814 എന്നതാണ് നമ്പർ. ഒരിക്കൽ കൂടി പറയാം, 9847946814 എന്നതാണ് നമ്പർ. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, MG സർവകലാശാല കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ വരുന്ന 29-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നടത്താം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേയാണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
2: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

യെസ്, അങ്ങനെ കളേഴ്സ് എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പം മോർണിംഗ് മോജോയിൽ തന്നെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് 9 മണി വരെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ആണ് ഇന്നെങ്കിൽ അവർക്കൊരു വിഷ് കൊടുക്കാനുള്ള സമയമാണ്, വിഷ് അറിയിക്കാനുള്ള സമയമാണ്. സോ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-90-0947-4-2-9-1-9-0 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9-5-2-6-6-4-9-0-9-0 എന്ന നമ്പറിലേക്കാണ്. അപ്പം എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തേത് ഒരു ബർത്ത്ഡേ വിഷാണ് വന്നിരിക്കുന്നത്. തരിയൻസ് ഡെന്റൽ ക്ലിനിക്കിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ചേർന്നിട്ട് ഡോക്ടർ സന്തോഷ് തരിയൻസ് സാറിന് നൽകിയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷാണ് കേട്ടോ. അങ്ങയുടെ കരുതലും സമർപ്പണവും മികച്ച നേതൃത്വവുമാണ് ഞങ്ങൾക്ക് എന്നും പ്രചോദനം. ആരോഗ്യവും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ആശംസിക്കുന്നു. ജീവിതത്തിലും സേവന രംഗത്തും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. തരിയൻസ് ഫാമിലി എല്ലാ അംഗങ്ങൾക്കും, തരിയൻസ് ഡെന്റൽ ക്ലിനിക്കിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെയും വക ഒരു ബർത്ത്ഡേ വിഷാണ് പ്രിയപ്പെട്ട ഡോക്ടർ സന്തോഷ് തരിയൻസ് സാറിന് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡോക്ടർ സന്തോഷ് തരിയൻ സാറിന് നമ്മുടെ ആശ്രയഫം 90 പേരിലും ഒരു ബർത്ത്ഡേ വിഷ് ഒത്തിരി സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്നുകൂടി വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് സുലൈ ഇക്കയാണ് ഫ്രം മൈനിക്കോട് നിന്ന്. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പരിശീലിക്കുക. ഓരോ തവണ നെഗറ്റീവായ ചിന്ത കടന്നു വരുമ്പോഴും അതിൻ്റെ മറുവശം അന്വേഷിച്ച് പോസിറ്റീവിനെ മുറുകെ പിടിക്കുക. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് പോസിറ്റീവായിട്ട് അതിൻ്റെ മറുവശം കൂടി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, ഈ സമയവും കടന്നു പോകും എന്നുള്ളത്. അതിപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുമല്ലേ. എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച സുലൈക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ശുഭദിനം. ഒറ്റയ്ക്ക് അനുഭവിച്ച വേദനകളും സ്വയം തുടച്ച കണ്ണീരുമായിരിക്കാം ഒരു പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ. വളരെ കറക്റ്റാണല്ലേ. അപ്പം എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച മനോജേട്ടനും ഒരു അട്ടിപൊള്ളി സാറ്റർഡേ ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കോട്ട്സുകളും മെസ്സേജായിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9-5-2-6-6-4-9-0-9-0 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിച്ച് വിഷസ് അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-90-90 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദിക്കാണ്, ഫ്രം വടക്കേ വാവന്നൂർ. ഗുഡ് മോർണിംഗ് ആശ്രയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ്. നാം ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക, അത് നമുക്ക് ചുറ്റുമുള്ളവരെയും പോസിറ്റീവ് ആക്കാനായിട്ട് സാധിക്കും. ഇന്ന് ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇക്കൈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച ഇക്കയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിൻ്റെ അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് കാർത്തികേയനാണ്. ഹലോ, പ്ലീസ് പ്ലേ ദ സോങ് ഉണരുമി ഗാനം. മൈ നെയിം ഈസ് കാർത്തികേയൻ ഫ്രം പുത്തൂർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാർത്തികേയൻ, ലിസൺ, ആക്ച്വലി ഇത് നമ്മുടെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസ്സുകളൊക്കെ അറിയിക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ പാട്ട് കേൾക്കണമെങ്കിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ വിശാലമായിട്ട് സമയം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കാസറ്റ് കഫേ എന്ന പ്രോഗ്രാമിലൂടെ കാർത്തികേയൻ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. ആ ഒരു സമയത്ത് മെസ്സേജ് അയച്ചാൽ മതി എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ എന്തായാലും കാർത്തികേയൻ ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ഡിയർ നൈഫ നിഷാദ് ബൈ മുഹമ്മദ് നിഹാൽ. നിഷാദ്, ഷെറീന, മജീദ, അബ്ദുൾ ലത്തീഫ്, നസ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ വിഷസ്, അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് നൈഫ നിഷാദിന് അറിയിച്ചു കൊണ്ടുള്ള ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിലും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നൈഫ നിഷാദിന് അറിയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കലയാണ്. ശുഭദിനം ആശ്രയ, എൻ്റെ പേര് കല എന്നാണ്. 1000 പ്രശ്നങ്ങൾ നെഞ്ചിലുണ്ടെങ്കിലും ഒരു പുഞ്ചിരി എപ്പോഴും ചുണ്ടിൽ കരുതണം. ആ ചെറിയ ചിരിയെ തോൽപ്പിക്കാൻ വേറെ ഒന്നിനും സാധിക്കില്ല. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കല ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് അയച്ച കലയ്ക്കും ഒരു അടിപൊളി സാറ്റർഡേ ആയിരിക്കട്ടെ എന്ന് വിഷയമാണ്. ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള കോട്സുകളൊക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526499090 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291909090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadans Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽ. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: മോർണിംഗ് മോജു.
1: യെസ്, എങ്ങനെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ അപ്പൊ എന്തായാലും 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിഷിംഗ് സെഗ്മെന്റ് വൈൻഡപ്പ് ആകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു ഡിയർ നഫ ബൈ അമാനുള്ള ഹസീന അൻവർ റഹ്മാൻ അയാൻ സാക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നഫായ്ക്കുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ശ്രേഫം 90 പേരിലും ഒത്തിരി സ്നേഹത്തോടു കൂടി ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ അറിയിക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി ദിവസം കൂടി ആയിരിക്കട്ടെ എന്ന് വിഷയമാണ് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് കാർത്തികേയനാണ്. ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ്, അതുകൂടി പറയണേന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന കാർത്തികേയന് നമ്മുടെ ശ്രേഫം 90 പേരിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി ഒരു അടിപൊളി ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത് ഡേ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഗംഭീര ദിവസം ആയിരിക്കട്ടെ എന്ന് വിഷയമാണ് കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. പ്രവൃത്തി തിരക്കുകളിൽ നിന്ന് അല്പം മാറി നിൽക്കാനും പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കാനും ലഭിക്കുന്ന സുന്ദരമായ ശനിയാഴ്ച. മനസ്സിൽ നിറഞ്ഞ ശരിയോടെ ശാന്തതയോടെ ഈ ദിനം ആഘോഷിക്കാം. ഹാപ്പി സാറ്റർഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് ആബേൽ ചേട്ടൻ്റെ വക വന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും നല്ലൊരു അടിപൊളി സാറ്റർഡേ ആയി മാറട്ടെ ഇന്നത്തെ സാറ്റർഡേ എന്ന് വിഷയിക്കുകയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ജയശ്രീ ടീച്ചറാണ്. ഹൈ ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ജയശ്രീ ടീച്ചറാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എൻ്റെ അമ്മ സരസ്വതി അമ്മയുടെ 75th ബർത്ത് ഡേ ആണ്. എൻ്റെ വിഷസ് അമ്മയെ അറിയിക്കണം. നിങ്ങളുടെ ആശീർവാദവും അനുഗ്രഹവും വേണം. നല്ലൊരു സോങ്ങും വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സരസ്വതി അമ്മയുടെ ഒരു ഫോട്ടോ കൂടി അയച്ചു തന്നിട്ടുണ്ട്. നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന 75th ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സരസ്വതി അമ്മയ്ക്ക് നമ്മുടെ ശ്രേഫം 90 പേരിലും ഒത്തിരി സ്നേഹത്തോടു കൂടി ഒരു ഹാപ്പി ബർത്ത് ഡേ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ജയശ്രീ ടീച്ചറിൻ്റെ പേരിലുള്ള ബർത്ത് ഡേ വിഷസും അമ്മയ്ക്ക് വേണ്ടിയിട്ട് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് നാൾ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കട്ടെ. നല്ലൊരു അടിപൊളി സാറ്റർഡേ കൂടി അമ്മയ്ക്ക് വേണ്ടിയിട്ടും ബാക്കി ഫാമിലിയിലുള്ള എല്ലാവർക്കും വിഷയമാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ജയലേഖയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ, ഞാൻ ജയലേഖ. സ്നേഹം വാക്കിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയും അല്ല, മനസ്സിൽ നിന്നുമാവണം. അത് ആത്മാർത്ഥതയായിരിക്കണം. എല്ലാവർക്കും ശുഭദിനം നേരുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ജയലേഖ ചേച്ചി ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച ജയലേഖ ചേച്ചിക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മോർണിംഗ് ബോജോ.
8: ഓൺലൈൻ ഫുഡ് ഡെലിവറി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടും ഭക്ഷണ വിതരണ മേഖലയിലേക്ക് വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലിപ്കാർട്ട് ഭക്ഷണ വിതരണ മേഖലയിലേക്ക് ചുവട് വെക്കാനായിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടിയിട്ട് ബംഗളൂരുവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഭക്ഷണ വിതരണ സേവനം സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഇവർ ആക്ച്വലി പദ്ധതി ഇടുന്നത്. അപ്പോൾ ഇവിടെ വിജയം കൈവരിക്കുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് മറ്റു മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സർക്കാരിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരാനായിട്ട് പോകുന്നത്. അതിനുശേഷമായിരിക്കും സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുക. ഇപ്പോൾ നിലവിലുള്ള ഭക്ഷണ വിതരണ കമ്പനികളുടെ പോരായ്മകളൊക്കെ കണ്ടെത്തിയിട്ട് അത് അവസരമാക്കുന്നതിനുള്ള ഒരു സാധ്യതകൾ കൂടിയിട്ടാണ് ഫ്ലിപ്കാർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ എറ്റേണൽ ഗ്രൂപ്പിൻ്റെ, സൊമാറ്റോ, അതുപോലെ തന്നെ സ്വിഗ്ഗി എന്നീ കമ്പനികളാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് ഓൺലൈൻ ഭക്ഷ്യവിതരണ മേഖലയിലുള്ളതല്ലേ. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടും പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് വരുമോ എന്ന് കണ്ടു തന്നെ അറിയാം. അപ്പം സെപ്റ്റംബർ മാസം ലാസ്റ്റോട് കൂടിയിട്ട് ആ ഒരു കാര്യത്തിൽ തീരുമാനമാകും. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു വിജയമാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഒക്ടോബർ മാസം തൊട്ട് തന്നെ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിലൂടെയും ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എങ്ങനെയാകുമെന്ന് കണ്ടു തന്നെ അറിയാമല്ലേ. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്,
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
6: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്.

ശ്രമിക്കുന്നു എന്നുള്ളൊരു സംഭവം ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. മാത്രമല്ല ഈ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ അനായാസം തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നാണ് ഭാഗ്യക്കുറി വകുപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. സർക്കാരിൻ്റെ എല്ലാ ലോട്ടറി ടിക്കറ്റുകളിലും ഈ സീക്രട്ട് കോഡ്, അതുപോലെ ബാർകോഡ് തുടങ്ങിയിട്ടുള്ള 12 സുരക്ഷാ മുദ്രകളുണ്ട്. അപ്പോൾ അവ വ്യാജ ടിക്കറ്റുകളിൽ പുനഃസൃഷ്ടിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് യഥാർത്ഥമാണോ എന്ന് സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പരിശോധിക്കാൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ അംഗീകൃത ഏജൻറ്റുമാർക്കും പരിശീലനവും നൽകിയിട്ടുണ്ട്. അപ്പോൾ സമ്മാനം കിട്ടിയെന്ന പേരിലാണെങ്കിൽ പോലും വ്യാജ ടിക്കറ്റുകൾ ഹാജരാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഹാജരാക്കുന്ന ആളുകളെ അപ്പോൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ വ്യാജ ടിക്കറ്റുകൾ വിൽക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കേരള പോലീസിൻ്റെയും സൈബർ ക്രൈം വിഭാഗത്തിൻ്റെയും സഹകരണത്തോടു കൂടിയിട്ട് നടപടികളൊക്കെ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അംഗീകൃത ഏജൻസികളിലും അതുപോലെ തന്നെ വിൽപ്പനക്കാരിൽ നിന്നും മാത്രമേ ടിക്കറ്റുകൾ വാങ്ങാവൂ എന്നും വ്യാജ ലോട്ടറി മാഫിയക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുമാണ് ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ കൂടി മനസ്സിലാക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 39 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, veettilekku saadhanangal vaangande.
3: Seniyarchu vaangane. Aljo special offers undallo.
2: Adene, ella seniyar divasangalilum special offers undu nammude Aljoil.
3: Aljo, vilakkuruvinte vismayam.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur.
5: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road, Private Bus Stand, സമീപം പുലമൺ കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ കുളക്കട ആസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ആരംഭിക്കുന്ന ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ കോഴ്സിലേക്ക് ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ യോഗ്യത വരുന്നത് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതുകൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദം, ഇത്രയുമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9495 9996 7 2 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495 9996 7 2 എന്നതാണ് നമ്പർ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 54 മിനിറ്റിലെങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ 7 മണി തൊട്ട് ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പ്രോഗ്രാംസൊക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാറുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഇസ് 10 ഒ ക്ലോക്ക്.

0: കടവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.
1: ഹൈ ഹലോ, നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ പടവുകളുമായിട്ട് ദാ എല്ലാ ശനിയാഴ്ചത്തെയും പോലെ തന്നെ ഇന്നും ഞാൻ ദാ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാനായിട്ട് പോകുന്നത് ഈ എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത തരം പേടി എല്ലാ വിദ്യാർത്ഥികളിലേക്കും വരാറുണ്ടല്ലേ. അതിപ്പോൾ ഏത് തരം എക്സാം ആണ് എന്ന് പറഞ്ഞാലും പരീക്ഷ പേടി എന്നുള്ളത് നമ്മൾ എല്ലാവരും കടന്നുപോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും. പരീക്ഷ എഴുതാനായിട്ട് പോയിട്ടുള്ള എല്ലാവരും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം തന്നെയായിരിക്കും പരീക്ഷ പേടി എന്ന് പറയുന്നത്. എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ മറവി അതൊരു വലിയ വില്ലൻ തന്നെയാണല്ലേ. ചോദ്യങ്ങൾ പാടായിരിക്കുമോ, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ മറന്നു പോകുമോ, ഇങ്ങനെയൊക്കെ ഓർത്ത് നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ചധികം എക്സാം പേടി മാറ്റാനുള്ള, സ്ട്രെസ് കുറയ്ക്കാനുള്ള ഈസി ടിപ്സുകൾ ആദ്യം തന്നെ കേട്ടറിഞ്ഞാലോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് താരതമ്യം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് കമ്പയറിംഗ്. അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലേ, നമ്മുടെയൊക്കെ അടുത്ത ഫ്രണ്ട്സ് അവരത്രയും പോർഷനൊക്കെ പഠിച്ചു തീർത്തു, ഇവൾക്ക് ഇതൊക്കെ കാണാപാഠമാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്താരീതി. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ആക്ച്വലി നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൂട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ താരതമ്യം ചെയ്യുന്ന പരിപാടി ആദ്യം നിർത്തുക എന്നാണ് പറയാനുള്ളത്. ഓരോരുത്തരുടെയും പഠന വേഗതയും രീതിയും ഒക്കെ വ്യത്യസ്തമാണല്ലേ. ചിലപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് ചിലപ്പോൾ പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവരെക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുമായിരിക്കും. അപ്പോൾ ഏത് തരം രീതിയാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും യുണീക്കാണ്, വ്യത്യസ്തരാണ്. അപ്പോൾ നിങ്ങളുടെ മത്സരം നിങ്ങളോട് മാത്രമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ നോക്കി ടെൻഷൻ അടിച്ച് ഉള്ള മനസ്സമാധാനം കളയേണ്ടതില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലെപ്പോഴും ഓർക്കുക കേട്ടോ. അപ്പോൾ സ്റ്റോപ്പ് കമ്പയറിംഗ് എന്നുള്ള ഈ ഒരു കാര്യം മനസ്സിലോർക്കുക. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് ഒരുപാട് ടിപ്സുകൾ കേട്ടറിയാനുണ്ട്. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർജെ അനുഷ. അപ്പോൾ പരീക്ഷാ പേടി എന്ന വില്ലനെ മറികടക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിതാ ഇന്നത്തെ പടവുകളിലൂടെ കേട്ടറിയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താരതമ്യം ചെയ്യുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ നമ്മളെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അവരത്രയും ഭാഗം പഠിച്ചു, അവർക്ക് നല്ല മെമ്മറി പവറാണ്, അവരല്ലെങ്കിൽ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ആണ്, അവർക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കും, നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ ഇനി മുതൽ വേണ്ട. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഉറക്കം കളഞ്ഞിട്ടുള്ള പരിപാടി വേണ്ട എന്നുള്ളതാണ് കേട്ടോ. ഈ പരീക്ഷയുടെ തലേദിവസം ഒക്കെ രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവല്ലേ, അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എത്രയൊക്കെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉറങ്ങാതെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറ് പരീക്ഷാ ഹാളിൽ പോയിരുന്നാലും കൃത്യമായിട്ട് വർക്ക് ചെയ്യണം എന്നില്ല. വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും, എന്നാലും പറയാൻ പറ്റത്തില്ല കേട്ടോ. അവ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് എക്സാം സമയത്ത് ഉറക്കം കിട്ടിയില്ല എങ്കിൽ കൺഫ്യൂഷൻ ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷാ സമയത്ത് ഒരു 7-8 മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. തലച്ചോറിന് നല്ല റെസ്റ്റ് കിട്ടിയാൽ മാത്രമേ ഓർമ്മശക്തി കൂടൂ എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ എല്ലാ സ്റ്റുഡൻസും നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ലൊരു ഡീപ്പ് ഉറക്കം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തന്നെ പകുതി പരീക്ഷ ജയിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. അങ്ങനെ ജയിച്ചു എന്നല്ല, പഠിക്കുക കൂടി വേണം. പഠിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയിലിരിക്കും. എക്സാം സമയത്ത് ഉണ്ടാകുന്ന ആ ഉറക്കക്കുറവ് മൂലം ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഒക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു പോയിന്റാണ് ഫോക്കസ്ഡ് ബ്രീതിങ്. അതെന്താന്ന് കേൾക്കണ്ടേ, പറഞ്ഞുതരാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്.
1: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
6: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ്, വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ പരീക്ഷാ പേടിയെ മറികടക്കാനുള്ള കുറച്ചധികം ടിപ്സുകളാണ് ഞാൻ ദാ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു പോയിന്റ് ആണ് ഫോക്കസ്ഡ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നന്നായിട്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കാൻ അറിയാലേ. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴോ പെട്ടെന്ന് വല്ലാത്തൊരു ഭയം നമുക്ക് തോന്നാറുണ്ടല്ലേ. അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുസ്തകമൊക്കെ അടച്ചു വെക്കുക, കണ്ണുകൾ അടച്ച് സാവധാനം മൂക്കിലൂടെ നന്നായിട്ട് ശ്വാസം എടുക്കുക, അതിനുശേഷം വായിലൂടെ പുറത്തുവിടുക. ഇങ്ങനെ ഒരു 5 തവണ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഹൃദയം പിടിപ്പ് സാധാരണ നിലയിലാകും, മനസ്സ് ശാന്തമാവുകയും ചെയ്യും. ഇത് വർക്കാകുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോ മറക്കണ്ട, ഫോക്കസ്ഡ് ബ്രീതിങ് പരീക്ഷാ പേടിയെ മാറ്റാനായിട്ട് ഒരു അട്ടിപ്പൊളി മാർഗം തന്നെയാണ്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് പരീക്ഷ വെറും ഒരു പരീക്ഷ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ്. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ ഒരു പരീക്ഷ തോറ്റുപോയി കഴിഞ്ഞാൽ എന്റെ ലൈഫ് തീർന്നു, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിന് ഭൂരിഭാഗം കാരണവും എന്ന് പറയുന്നത് പാരന്റ്സും ആയിരിക്കും കേട്ടോ. കാരണം പാരന്റ്സ് അത്രത്തോളം പ്രഷർ വിദ്യാർത്ഥികളിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ അത്രത്തോളം പേടിക്കാനുള്ള ഒരു കാരണവും. അതുകൊണ്ട് തന്നെ അവരെ കാമാക്കി നിർത്തുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷ എന്നുള്ളത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് മാത്രമല്ല നമ്മുടെ ലൈഫ്, അല്ലെ, ജീവിതത്തിന്റെ അവസാനമല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ലോകമൊന്നും അവസാനിക്കാനായിട്ട് പോകുന്നില്ലല്ലേ. അതുകൊണ്ട് റിസൾട്ടിനെ ഓർത്ത് ഇപ്പൊ മുതലേ തല പുകച്ച് സ്ട്രെസ് കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള 100% ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം കൊടുക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മൈൻഡിൽ മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. അപ്പോ പരീക്ഷ വെറും ഒരു പരീക്ഷ മാത്രമാണ് എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആ ഒരു പരീക്ഷാ പേടിയെ മറികടക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് കൂടിയാണിത്. പടവുകളിൽ എന്തായാലും ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

അപ്പൊ പരീക്ഷാ പേടിയെ മറികടക്കാനായിട്ട് നമ്മൾ കുറച്ച് ടിപ്പുകൾ കേട്ടു. അടുത്തതായിട്ട് ബ്രെയിൻ പവർ കൂട്ടാനായിട്ടുള്ള ചില പൊടിക്കൈകൾ കൂടി കേട്ടാലോ. പഠിക്കാൻ നിൽക്കുമ്പോഴൊക്കെ വില്ലനായി മാറുന്നത് ആക്ച്വലി ഈ തലവേദന, ക്ഷീണം അതൊക്കെ തന്നെയായിരിക്കും അല്ലെ. വണ്ടി ഓടാനായിട്ട് പെട്രോൾ വേണം, അതുപോലെ നമ്മുടെ തലച്ചോറ് സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ നല്ല ഫ്യൂവൽ വേണം. പരീക്ഷ കാലത്ത് നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ സഹായിക്കുന്ന കുറച്ച് സൂപ്പർ

ഓർമ്മശക്തി കൂട്ടാനായിട്ട് ബെസ്റ്റാണ്. പഠിക്കുന്ന സമയത്തൊക്കെ ഈ ചിപ്സും മിക്ചറും ഒക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് നട്ട്സ് കഴിക്കാനായിട്ട് ഇനി ശീലിച്ചോളൂ കേട്ടോ. ബദാമും കാഷ്യൂനട്ടും ഒക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചോളൂ. എക്സാമിന്റെ സമയത്ത് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന്റെ പവർ കൂട്ടാനായിട്ട് മെമ്മറി പവറൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന രണ്ട് അടിപൊളി നട്ട്സുകളാണ് കേട്ടോ ഇത്. ഇനി ജങ്ക് ഫുഡിനോട് തൽക്കാലം നോ പറഞ്ഞേക്ക് കേട്ടോ. പരീക്ഷാ സമയത്ത് ഈ ബർഗർ, പിസ്സ, ഒരുപാട് മധുരമുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഇവയൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനർജിയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കുറച്ച് കഴിയുന്ന സമയത്ത് കടുത്ത ക്ഷീണം വരും, ഉറക്കം വരും. അപ്പോൾ അതിന് പകരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുക. അതുപോലെ ഭക്ഷണത്തിൽ നമ്മുടെ വീട്ടിലെ ഭക്ഷണം ശീലമാക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

വായിച്ചു പഠിച്ചു എല്ലാം ശരി തന്നെ, പക്ഷെ പരീക്ഷയുടെ തൊട്ടു മുമ്പ് ഇതെല്ലാം എങ്ങനെ എന്ന് ഓർത്തെടുക്കും? അതിനാണ് സ്മാർട്ട് റിവിഷൻ ട്രിക്കുകൾ. അതെന്തൊക്കെയാന്ന് കേട്ടാലോ. സ്പേസ്ഡ് റെപ്പറ്റീഷൻ. ഒരു കാര്യം ഇന്ന് പഠിച്ചാൽ അത് നാളെയും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞു, അതിനുശേഷം ഒരു മാസം കഴിഞ്ഞു വീണ്ടും എടുത്തു നോക്കുക. ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അറിവ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് മാറും. പിന്നെ പഠിച്ച കാര്യം ഒരിക്കലും മറക്കില്ല. അടുത്തൊരു പോയിന്റ് ആണ് കോഡ് ഭാഷകൾ. ഈ വലിയ ഉത്തരങ്ങളോ ലിസ്റ്റുകളോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവല്ലേ. അപ്പോ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു തമാശ വാക്കോ കോഡോ ഒക്കെ ഒന്നുണ്ടാക്കി നോക്കുക. ഇപ്പൊ മഴവെള്ളിലെ നിറങ്ങൾ പഠിക്കാനായിട്ട് നമ്മള് വിബ്ജിയോർ എന്ന് പറയാറില്ലേ, അതുപോലെ സ്വന്തമായിട്ട് തമാശ കോഡുകൾ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ പരീക്ഷാ ഹാളില് ചിരിച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്, പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയം ഏതാണ് എന്ന് ചിലർക്ക് ഇപ്പോഴും അറിയത്തില്ല. ചിലർ പറയും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചാലേ നമ്മുടെ തലയിൽ കയറുമെന്ന്. എന്നാൽ വേറെ ചിലർ പറയും രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഫുൾ സൈലന്റ് ആകുമ്പോൾ പുസ്തകം തുറക്കുന്ന നൈറ്റ് ഔളുകൾ എന്ന്. സത്യത്തിൽ എന്താണ് ശരിക്കുള്ള സമയം എന്നറിയോ? പറഞ്ഞുതരാം. നിങ്ങളുടെ ബോഡി ക്ലോക്ക് കണ്ടെത്തുക. അതായത് ശാസ്ത്രം പറയുന്നത് ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ് എന്നാണ്. നിങ്ങൾക്ക് രാത്രിയിലാണ് കൂടുതൽ എനർജിയും ശ്രദ്ധയും ഒക്കെ കിട്ടുന്നതെങ്കിൽ ധൈര്യമായിട്ട് രാത്രി പഠിക്കാൻ ശ്രദ്ധിച്ചോളൂ. അതല്ല ഇനി രാവിലെയാണ് ഫ്രഷ്നെസ് തോന്നുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ സ്വാഭാവിക ശീലം മാറ്റേണ്ട ആവശ്യം ഇവിടെയില്ല. തീർന്നിട്ടില്ല, ഇനിയും ടിപ്സുകളുണ്ട്. ഈ പരീക്ഷകൾ നടക്കുന്നത് പലപ്പോഴും പകൽ സമയത്താണ്, രാവിലെ ഒരു 10 മണിക്കൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് ദിവസങ്ങളിൽ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് പകൽ പരീക്ഷാ ഹാളിൽ പോയി തൂങ്ങിയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് തന്നെ ആ പരിപാടി ഒന്ന് മാറ്റിയേക്കാം. പരീക്ഷയ്ക്ക് ഒരു 1 വീക്ക് മുമ്പെങ്കിലും നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിള് പകൽ സമയത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ആക്ച്വലി സോഷ്യൽ മീഡിയ ഡയറ്റ് എന്നുള്ളൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് ഫുഡ് ഡയറ്റ് ഒക്കെ എടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഡയറ്റും. ഒരു 5 മിനിറ്റ് റീൽസ് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫോൺ എടുക്കും. പിന്നെ എപ്പോഴാ ബോധം വരുന്നേ, 2 മണിക്കൂർ കഴിഞ്ഞല്ലേ. ഈ ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ഒക്കെ നമ്മുടെ പഠിത്തം മുടക്കാനായിട്ട് നടക്കുന്ന വില്ലന്മാരാണ് കേട്ടോ. പരീക്ഷാ കാലത്ത് ഇവന്മാരെ പൂട്ടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആപ്പുകൾക്ക് തൽക്കാലം ലോക്ക് കൊടുക്കുക. സ്റ്റേ ഫോക്കസ്ഡ് അല്ലെങ്കിൽ ആപ്പ് ബ്ലോക്ക്, ഇതുപോലുള്ള ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമും മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളും ഇതുവഴി തനിയെ ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ വിചാരിച്ചാൽ പോലും ആ സമയം തുറക്കാൻ സാധിക്കില്ല കേട്ടോ. അതെങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതാണ് റിവാർഡ് സിസ്റ്റം. അതൊരു ചെറിയ ബ്രേക്കിന് ശേഷം പറയാം. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: പടവുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ സോഷ്യൽ മീഡിയ ഡയറ്റിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത് ആപ്പുകൾക്ക് ലോക്ക് ഇടുന്നതിനെ പറ്റിയിട്ടായിരുന്നു. അടുത്തതാണ് റിവാർഡ് സിസ്റ്റം. ഫോൺ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ചാപ്റ്റർ തീർത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഫോൺ നോക്കാം. അങ്ങനെ സ്വന്തമായിട്ടൊരു കണ്ടീഷൻ വെക്കുക. ലക്ഷ്യം കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു 10 മിനിറ്റ് ഫോൺ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് കൂടുതൽ താല്പര്യവും വരും. അതെങ്ങനെയുണ്ട്? ഇനി എന്തായാലും ഉറപ്പായിട്ടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിൽ ഭൂരിഭാഗം പേരും ഫേസ് ചെയ്യുന്ന ഒരു ഭീകര പ്രശ്നമുണ്ട്, പ്രൊക്രാസ്റ്റിനേഷൻ. സംഭവം വലിയ വാക്കാണെങ്കിലും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മടിയല്ലേ. ഇപ്പൊ പഠിക്കാം, വേണ്ട ഒരു 5 മിനിറ്റ് കഴിഞ്ഞ്, അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ കട്ടപ്പെടുത്തും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പരീക്ഷയുടെ തലേ ദിവസം വരെ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന സ്വഭാവക്കാർ ഒരുപാടുണ്ടാവല്ലേ. അപ്പോ അത് പരിഹരിക്കാനായിട്ട് കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാം. അതായത് ദ 5 മിനിറ്റ് റൂൾ. നമ്മുടെ മനസ്സിനെ പറ്റിക്കാം. പഠിക്കാനായിട്ട് ഒട്ടും മൂടില്ലാത്ത ദിവസം സ്വന്തമായിട്ട് മനസ്സിനോട് പറയുക, ഞാൻ വെറും 5 മിനിറ്റ് മാത്രമേ പുസ്തകം ഒന്ന് എടുത്തു നോക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ അടച്ചു വെക്കുമെന്ന്. ആക്ച്വലി ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് മടിക്കുന്നത് അത് തുടങ്ങാനുള്ള ഒരു മടി കൊണ്ടാണ്. ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നൊക്കെ പറയത്തില്ലേ, അതൊന്ന് തുടങ്ങി കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറ്റാനായിട്ട് ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആ ഒരു ടാസ്കുമായിട്ട് കണക്ട് ആവും. പിന്നെ അറിയാതെ തന്നെ നമ്മൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ഇരുന്ന് തനിയെ പഠിച്ചോളും. അപ്പോൾ ആ മടി തോന്നുന്ന സമയത്ത് വെറും 5 മിനിറ്റ് എന്ന് പറഞ്ഞ് മനസ്സിനെ പറ്റിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അടുത്തൊരു പോയിന്റ് കൂടി പറയാം. എപ്പോഴും ഒരേ മുറിയിൽ ഒരേ മേശയ്ക്കും കസേരയ്ക്കും മുന്നിലിരുന്ന് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും മടുപ്പൊക്കെ തോന്നുമല്ലേ. എന്നാൽ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മൾ പഠിക്കുന്ന സ്ഥലം ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റുന്നത് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനായിട്ട് സഹായിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. പുതിയ അന്തരീക്ഷം, പുതിയ എനർജി. നമ്മൾ എപ്പോഴും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനൊരു മോണോട്ടമി അഥവാ വിരസത വരും. അപ്പൊ അതിന് പകരമായിട്ട് ഇന്ന് സ്വന്തം മുറിയിലാണെങ്കിൽ നാളെ ഹാളിലോ മറ്റന്നാൾ വീടിന്റെ വരാന്തയിലോ അല്ലെങ്കിൽ നല്ല കാറ്റുള്ള ടെറസിലോ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സ്ഥലം മാറി ഇരുന്ന് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കുകൾ നമ്മുടെ തലച്ചോറിൽ ആ സ്ഥലത്തെ കാഴ്ചകളുമായിട്ട് കൂടി കണക്ട് ചെയ്ത് വെക്കും. പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ചാപ്റ്ററിൽ ഞാൻ വരാന്തയിൽ ഇരുന്നല്ലേ പഠിച്ചത് എന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് കൂടി സഹായിക്കും. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു ടിപ്പ്? അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പഠിത്തം ആക്ച്വലി ഒരു ഭാരമായിട്ട് എടുക്കാതെ പുതിയ പുതിയ ട്രിക്കുകളിലൂടെ അതൊരു ഗെയിം പോലെ രസകരമാക്കാനായിട്ട് നോക്കുക. പടവുകളിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർ ജെ അനൂഷ. മണിക്കൂറുകളോളം പുസ്തകത്തിലേക്കും മൊബൈൽ സ്ക്രീനിലേക്കും നോക്കിയിരുന്ന് കണ്ണുകൾ നല്ല പുകച്ചിലും വേദനയും ഒക്കെ പലപ്പോഴും തോന്നാറുണ്ടല്ലേ. ചിലർക്ക് പരീക്ഷ അടുക്കുമ്പോൾ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. നമ്മൾ തലച്ചോറിന് കൊടുക്കുന്ന അത്രയും കെയറിങ് നമ്മുടെ പാവം കണ്ണുകൾക്ക് പലപ്പോഴും കൊടുക്കാറില്ല. അപ്പൊ പഠിക്കുന്നതിനിടയിൽ കണ്ണുകളെ സൂപ്പർ ഫ്രഷ് ആക്കി വെക്കാനായിട്ട് കുറച്ച് ടിപ്സുകൾ കേട്ടാലോ. ഫേമസ് ആയിട്ടുള്ള 20-20-20 റൂൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓരോ 20 മിനിറ്റ് പഠിക്കുമ്പോഴും പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് 20 അടി ദൂരെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക്, അതിപ്പോ ജനലിലൂടെ പുറത്തുള്ള ഒരു മരമോ ചെടിയോ ഒക്കെ ആകാം കേട്ടോ, അതിലേക്ക് കുറഞ്ഞത് ഒരു 20 സെക്കൻഡ് നോക്കി നിൽക്കുക. ഇത് കണ്ണിന്റെ മസിലുകൾക്ക് നല്ലൊരു റിലാക്സേഷൻ നൽകും കേട്ടോ. ഇനി കണ്ണ് ചിമ്മാനായിട്ട് മറക്കരുതേ. നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്ത് വായിക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ണ് ചിമ്മാനായിട്ട് മറന്നു പോകാറുണ്ട്. ഇത് കണ്ണ് വരണ്ടു പോകാനും വേദന എടുക്കാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് ബോധപൂർവം കണ്ണ് ചിമ്മുക. ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നതും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രോപ്പർ ലൈറ്റിംഗ് അത്യാവശ്യമാണ്. ഈ ഡിം ലൈറ്റിൽ ഇരുന്ന് ഒരിക്കലും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കരുത്. വെളിച്ചം നിങ്ങളുടെ പുറകിൽ നിന്നോ അല്ലെങ്കിൽ വശങ്ങളിൽ നിന്നോ പുസ്തകത്തിലേക്ക് വീഴുന്ന രീതിയിലായിരിക്കണം സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. നേരെ മുഖത്തേക്ക് അടിക്കുന്ന ലൈറ്റുകൾ ഒഴിവാക്കാൻ കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ പ്രോപ്പർ ലൈറ്റിംഗിന്റെ കാര്യം മറക്കാതിരിക്കുക. ഇനി ചിലര് ചിന്തിക്കാറുണ്ട് ലാസ്റ്റ് 10 മാർക്കിന്റെ ചോദ്യം എഴുതാനായിട്ട് സമയം കിട്ടിയില്ല എന്നുള്ളത്. അതിപ്പോ പലപ്പോഴും എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ പലരും പരാതി പറയുന്ന ഒരു കാര്യമാണല്ലേ. ഈ പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മളിൽ പകുതി പേരും ഈ ഒരു ഡയലോഗ് നമ്മുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നോ കേൾക്കാറുണ്ട്. പരീക്ഷാ ഹാളിലെ ആ 3 മണിക്കൂർ എങ്ങനെ ഒരു മാസ് പ്ലാനിങ്ങോടെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതായത് കോൾ ഓഫ് ടൈം വെറുതെ കളയാതിരിക്കുക. ഈ പരീക്ഷയ്ക്ക് മുന്നേ കിട്ടുന്ന ഒരു 15 മിനിറ്റ് അത് കോൾ ഓഫ് ടൈം ആണ്. ആ ഒരു സമയത്ത് വെറുതെ ഇരുന്ന് പേടിക്കാതിരിക്കുക. ചോദ്യപേപ്പർ മുഴുവൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ മാർക്ക് ചെയ്തു വെക്കുക. നന്നായിട്ട് അറിയാവുന്നവ ആദ്യം എഴുതുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും, സമയവും ലാഭിക്കാം. അവ കോൾ ഓഫ് ടൈം വെറുതെ കളയാതിരിക്കുക കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് ആണ് മാർക്ക് നോക്കി സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ്. 2 മാർക്കിന്റെ ചോദ്യത്തിന് 2 പേജ് ഉപന്യാസം എഴുതി വെക്കാതിരിക്കുക കേട്ടോ. ചിലരൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട്. മാർക്കിനനുസരിച്ച് മാത്രം ആൻസർ ചെയ്യുക. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരികയാണെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ആലോചിച്ച് സമയം കളയാതെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് സമയം കിട്ടുമ്പോൾ അതിലേക്ക് തിരിച്ചു വരാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അവസാനത്തെ 10 മിനിറ്റ് ബഫർ ടൈം. പരീക്ഷ തീരുന്നതിന് കൃത്യം 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങളുടെ റോൾ നമ്പർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും അഡീഷണൽ ഷീറ്റുകൾ ഓർഡറിൽ കെട്ടിവെക്കാനും എഴുതിയ ഉത്തരങ്ങൾ ഒന്ന് ഓടിച്ചു വായിക്കാനും മാറ്റിവെക്കാനും സഹായിക്കുന്നതായിരിക്കും.

കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർജെ അനൂഷ. നമ്മൾ പരീക്ഷാ കാലത്ത് സ്ഥിരമായിട്ട് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, ഡാ നമുക്ക് ഒന്നിച്ചിരുന്നൊന്ന് പഠിച്ചാലോ എന്ന്. ഒന്നിച്ച് പഠിച്ചാൽ പെട്ടെന്ന് തീരും. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡിക്ക് പ്ലാൻ ചെയ്യും. പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെ എന്താ നടക്കാറുള്ളത്? 10 മിനിറ്റ് പഠിത്തം, ബാക്കി 2 മണിക്കൂർ ട്രോളുകളും സിനിമകളും നാട്ടുകാരുടെ കഥകളും. അപ്പോ ഗ്രൂപ്പ് സ്റ്റഡി പാളാതെ പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ. കൂട്ടുകാരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക. ഈ ഗ്രൂപ്പ് സ്റ്റഡിക്ക് എപ്പോഴും നിങ്ങളെ പോലെ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന 2 അല്ലെങ്കിൽ 3 ഫ്രണ്ട്സിനെ മാത്രം കൂട്ടുക. ഒരുപാട് പേര് കൂടിക്കഴിഞ്ഞാൽ അതൊരു കവല ജംഗ്ഷൻ പോലെയാകും, പഠിത്തവും നടക്കത്തില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ടാസ്ക് നൽകുക എന്നുള്ളത്. ഒത്തുകൂടുന്നതിന് മുൻപ് തന്നെ പ്ലാൻ ചെയ്യുക. ഇന്ന് നമ്മൾ ഫിസിക്സിലെ 1-ാമത്തെ ചാപ്റ്റർ തീർക്കും. ഗ്രൂപ്പിലെ ഓരോരുത്തർക്കും ഓരോ ചെറിയ പോർഷൻസ് പഠിച്ച് ബാക്കിയുള്ളവർക്ക് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ചുമതല നൽകുക. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കൺഫ്യൂഷനും മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു ടൈം ബോണ്ട് വെക്കുക. കഥ പറയാനായിട്ട് മാത്രമായി അവസാനം ഒരു 15 മിനിറ്റ് മാറ്റിവെക്കാം. അതുവരെ ഫുൾ ഫോക്കസ് പഠിത്തത്തിൽ മാത്രമായിരിക്കണം. അങ്ങനെ ഗ്രൂപ്പിൽ ആദ്യമേ തന്നെ ഒരു ഗ്രീൻ സിഗ്നൽ പാസ്സാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി സക്സസ് ആകുന്നതായിരിക്കും. ഹിസ്റ്ററിയിലോ സയൻസിലോ വലിയ വലിയ പാരഗ്രാഫുകൾ കണ്ട് തല പുകച്ചിട്ടുണ്ടോ? പലരും കടന്നുപോയിട്ടുണ്ടാകുമല്ലോ ഈ ഒരു സിറ്റുവേഷനിലൂടെ. ടെക്സ്റ്റ് ബുക്കിലെ പേജുകൾ മുഴുവൻ കാണാതെ പഠിക്കാനായിട്ട് നോക്കിയാൽ ബ്രെയിൻ അപ്പോ തന്നെ ഔട്ട് ഓഫ് ഓർഡർ ആകും. എന്നാൽ ഒരു സിമ്പിൾ വിദ്യ പറഞ്ഞുതരാം, അതാണ് മൈൻഡ് മാപ്പിംഗ്. നമ്മുടെ തലച്ചോറിന് അക്ഷരങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം ചിത്രങ്ങളാണല്ലേ. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു വെള്ളക്കടലാസ് എടുക്കുക, അതിന്റെ നടുവിലായിട്ട് നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരെടുത്ത് വട്ടമിടുക. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെ ഈ വട്ടത്തിൽ നിന്നും വശങ്ങളിലേക്ക് ലൈനുകൾ വരച്ചെഴുതുക. ആ പോയിന്റുകളുടെ സബ് പോയിന്റുകൾ അതിന്റെ താഴെയും എഴുതുക. പിന്നെ കറുപ്പും വെളുപ്പും നോട്ടുകൾക്ക് പകരമായിട്ട് കളർ പേനുകൾ ഉപയോഗിക്കുക. ചില പോയിന്റുകളുടെ കൂടെ ചെറിയ ചിഹ്നങ്ങളോ വരകളോ ഒക്കെ ചേർക്കുക. പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സിനിമ പോലെ തെളിഞ്ഞു വരും. ഉത്തരം എഴുതാനായിട്ട് ഒട്ടും കൺഫ്യൂഷനും ഉണ്ടാകില്ല. അപ്പോ ഈ ഒരു ട്രിക്ക് മറക്കണ്ട കേട്ടോ, മൈൻഡ് മാപ്പിംഗ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. പടവുകളിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സ്റ്റേ ട്യൂൺ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഓപ്റ്റിക്കൽസിൽ നിന്ന് ഇഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഹലോ, നമസ്കാരം, ഇതാരാണ്?
5: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
4: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
5: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
4: 1000 പറ മുത്തുണ്ടേ.
6: അനക്കെടുപ്പത് പൊന്നുണ്ട്, 1000 പറ മുത്തുണ്ട്.
7: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
8: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

ചില വീടുകളിൽ പരീക്ഷാകാലം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കമാൻഡോ ഓപ്പറേഷൻ പോലെയാണ്. ടി വി കാണില്ല, ഫോൺ എടുക്കില്ല, ആരും ചിരിക്കില്ല. ഇല്ലാതെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലെ ഒരു വലിയ ടെൻഷൻ കുട്ടികളിലേക്ക് കൂടി പകരുകയാണ് എന്ന് ചിന്തിക്കുക കേട്ടോ. പരീക്ഷാകാലത്ത് നമ്മുടെ മക്കൾക്ക് അമിത സമ്മർദ്ദം നൽകാതെ അവരെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പാരന്റ്സ് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടി, അവൻ കണ്ടോ എപ്പോഴും പുസ്തകം തുറന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഡയലോഗുകൾ ദയവായിട്ട് ഈ സമയത്ത് ഒഴിവാക്കുക. ഈ താരതമ്യം കുട്ടികളിൽ വലിയ വലിയ മാനസിക വിഷമങ്ങൾക്കും അപകർഷതാബോധവും ഒക്കെ ഉണ്ടാക്കും. നിങ്ങളുടെ കുട്ടിക്ക് അവന്റേതായിട്ടുള്ള കഴിവുണ്ട്. അവരെ മറ്റാരുമായിട്ടും താരതമ്യം ചെയ്യാതെ അവരുടെ സ്വന്തം കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ വീട്ടിലെ അന്തരീക്ഷം ശാന്തമാക്കുക. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ വലിയ ബഹളങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറക്കെ ടി വി വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് ആ ശീലങ്ങൾ മാറ്റിവെക്കുക. പരീക്ഷാകാലത്ത് വീട്ടിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം. നിങ്ങൾ ശാന്തരായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുട്ടികളുടെ മനസ്സ് റിലാക്സ്ഡ് ആകും, അവർക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടി 24 മണിക്കൂറും പുസ്തകം തുറന്നു വെച്ചിരിക്കണമെന്ന് ദയവായിട്ട് വാശി പിടിക്കാതിരിക്കുക. പഠിക്കുന്നതിനിടയിൽ അവർക്ക് ചെറിയ ബ്രേക്കുകൾ എടുക്കാനായിട്ട് അനുവദിക്കുക. ആ സമയത്ത് അവരോടൊപ്പം ഇരുന്ന് ചായ കുടിക്കുകയോ ചെറിയ ചെറിയ തമാശകൾ പറയുകയോ ഒക്കെ ചെയ്യാം. ഇത് അവരുടെ ബ്രെയിൻ റീചാർജ് ആകാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞാൽ നീ തീർന്നു എന്ന് ഭീഷണിപ്പെടുത്തുന്നതിന് പകരം നീ നിന്റെ പരമാവധി നന്നായിട്ട് എഴുതുക. റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് മക്കൾക്ക് നൽകുക. പരീക്ഷ വെറും ഒരു പരീക്ഷ മാത്രമാണ് എന്നും ജീവിതത്തിന്റെ അവസാനമല്ല എന്നും അവരും മനസ്സിലാകട്ടല്ലേ. ഈ ഒരു ഒറ്റ വാക്ക് നൽകുന്ന ധൈര്യം പരീക്ഷാ ഹാളിൽ അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. അപ്പൊ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, നിങ്ങൾ കൂടി മക്കളെ ഭയപ്പെടുത്താതെ കൂട്ടുകാരനും കൂട്ടുകാരിയുമായിട്ട് അവരോടൊപ്പം ചേരാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. എന്തായാലും പടവുകൾ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിനെ പറ്റി കേട്ടു. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രോ എഫ്എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇതേ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290904 2919 0 അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9526490906 9526690909. ഇന്ന് ഒരു സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ്. ഇന്ന് ജൂലൈ 25. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ആവേശവും പൗരുഷത്തിൻ്റെ പര്യായവുമായ പ്രിയ നടൻ ജയൻ സാറിൻ്റെ ജന്മവാർഷിക ദിനമാണിന്ന്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ തനതായ അഭിനയ ശൈലി കൊണ്ടും ആരെയും വിസ്മയിപ്പിക്കുന്ന സാഹസിക രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ അവതരിപ്പിച്ചും അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തിൽ ഒരു ഇതിഹാസമായിട്ട് മാറിയല്ലേ. വളരെ കുറച്ചു കാലം കൊണ്ട് ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ച് അദ്ദേഹം വിടവാങ്ങിയെങ്കിലും ആ ഗാംഭീര്യമുള്ള ശബ്ദവും രൂപവും ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. പകരം വയ്ക്കാനില്ലാത്ത ആ മഹാനടൻ്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കേൾക്കാം അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
9: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്തെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോൾ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: കരുനാഗപ്പള്ളി പതാര എന്ന സ്ഥലത്ത് നിന്ന് കള്ളയോടവും പഠിച്ചു ഫൈറ്റ് വന്ന് FM 90 കയറി ഇവിടെ ഇഷ്ടം പോലെ പാട്ട് എന്ന പ്രോഗ്രാമിലിരുന്ന് ചോദിക്കുന്നവർക്ക് ചോദിക്കുന്ന പാട്ട് തരാൻ പോകുന്ന പതാര ശ്രീശാന്തേ,
0: എന്റെ ദൈവം, എനിക്ക് വയ്യ.
1: എവിടുന്ന ഏത് പാട്ടാണ് വേണ്ടതെന്ന് ഇപ്പൊ ചോദിച്ചോണം.
0: എന്റെ ദൈവം, ഇത്രയും വലിയ മാസ് ഇന്റർവ്യൂ ഒന്നേ എന്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ കിട്ടിട്ടില്ല കേട്ടോ. ശരി ശരി, ഇത് എങ്ങനെ ഇത്ര ഇതൊക്കെ വരി എഴുതുന്നത്? ഇരുന്ന് എഴുതുവോ?
1: ഇത് ആലോചിച്ച് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ വേറൊരു ഡയലോഗാ ഉദ്ദേശിച്ചത്. അത് ഞാൻ താനേ അത് പറഞ്ഞു വന്നേക്കാം.
0: ഓക്കെ, ശരി ശരി,
1: വിഷമിപ്പിക്കാത്ത
0: വരികൾ ഉൾച്ചേർത്താ മതി, കുഴപ്പമില്ല. ശരി, അപ്പോഴേ എന്താ പരിപാടി ഇന്ന്?
1: ഇതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത്തൂർന്ന് പറഞ്ഞ അജയമണി.
0: അതെനിക്ക് മനസ്സിലായി. ഓക്കെ അജയമണി ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് ഇന്ന് എന്താ പരിപാടി?
1: പരിപാടി എന്താ, ഇങ്ങനെ പോകുന്നു,
0: ഇങ്ങനൊക്കെ അങ്ങ് പോവാണ്. ഓക്കെ, അപ്പോഴേ ഭക്ഷണമൊക്കെ റെഡി ആയോ? വീട്ടില്
1: ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുന്നു.
0: ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താ ഭക്ഷണം കഴിക്കാന്?
1: ഇന്ന് ഭക്ഷണം കഴിക്കാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് പാചകം ചെയ്യുന്നവരോട് ചോദിക്കുന്നതാ നല്ലത്.
0: അയ്യോ, അടുക്കളയെ നടക്കി കേറിയില്ലേ? അയ്യോ, അങ്ങനൊന്നും ഇല്ല. ഒരു ദിവസം ചേട്ടന്റെ പകരം ചേച്ചി വിളിക്കുന്ന ഫോണില്. ശരി ശരി, ഓക്കെ. അപ്പൊ ഓക്കെ, ശരി ശരി, അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് തിരക്കിക്കോളാം, കുഴപ്പമില്ല, പിണക്കം മാറ്റാം. ഓക്കെ ചേട്ടാ, അപ്പൊ ഇത് പാട്ടാ ഇന്ന് വേണ്ടേ?
1: ഇന്ന് നമ്മുടെ ജയൻ സാറിന്റെ ജന്മദിനം അല്ലേ പറഞ്ഞു?
0: ജന്മവാർഷിക ദിനം. യെസ്,
1: ആ ജന്മവാർഷിക ദിന, അതിനകത്ത് അജയമണിയുടെ സ്മരണകൾ, ജയൻ സാറിന്റെ സ്മരണകൾക്കായി സമർപ്പിക്കുന്നു.
0: ഓക്കെ,
1: അതുകൊണ്ടൊക്കെ തന്നെ ഈ പാട്ടും ജയൻ സാറിന്റെ സ്മരണകൾക്കായി സമർപ്പിക്കുന്നു. ഉല്ലാസ പൂത്തിരികൾ കണ്ണിനണിഞ്ഞവളെ.
0: ശരി ശരി, അപ്പൊ എന്തായാലും ആ പാട്ട് ജയൻ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം, അപ്പൊ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഉല്ലാസ പൂത്തിരി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, മീ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ദേവരാജ മാഷ് ഈണം നൽകി ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗ്രേസി ടീച്ചറാണ് കേട്ടോ. ഹായ്, ഞാൻ ഗ്രേസി ടീച്ചറാണ്. എനിക്ക് തേന്മാവിൻ കൊമ്പത്തൻ സിനിമയിലെ മാനം തെളിഞ്ഞു നിന്നാൽ മനസ്സും നിറഞ്ഞു നിന്നാൽ എന്ന പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്രേസ് ടീച്ചർക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫേയുടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1994 റിലീസ് ചെയ്ത തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകി ചിത്ര ചേച്ചിയും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ അടിപൊളി പാട്ടാണ് ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291 9090 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഇട്ടു നമ്പർ 9526490 90 5262669 9090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
9: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
10: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
9: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
10: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
9: മാളിലോട്ട് മാറിയേ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
10: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
9: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
10: അയ്യോ, അത് ശരിയാ.
9: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ്, ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും എന്തേ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം,
0: മഞ്ജു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്? മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണ്. ഓക്കെ, മക്കളുടെ പേരൊക്കെ ഒന്ന് പറയോ.
1: മൂത്താള് അനൂപ്, രണ്ടാമത്തത് മോളാണ് അനുപമ, ഏറ്റവും ഇളയാള് ആദിദേവ്.
0: എല്ലാരും എങ്ങനെ മാനേജ് ചെയ്ത് പോന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോഴീ എനിക്ക് തോന്നുന്നേ പേരൻസിനൊക്കെ ഭയങ്കര തലവേദനയാണ് ഈ കുട്ടികൾ വീട്ടിൽ ഇരിക്കുന്നത് പറയുമ്പോ, അല്ലേ?
1: അപ്പൊ
0: ഈ മൂന്ന് കുട്ടികളായിട്ട് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന പറയുമ്പോൾ ഫണ്ണായിരിക്കും, പക്ഷേ നമുക്ക് കുറച്ച് തലവേദന എടുക്കത്തില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമ്മുടെ വീട് ഉറങ്ങിയത് പോലെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ശരി ശരി, അങ്ങനെ ഒരു മൂന്ന് മക്കളുടെ അമ്മയാവാൻ പറ്റിയ ഒരു ഭാഗ്യവതിയാണല്ലേ. ശരി ശരി, അപ്പൊ ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് അയാൾ കഥ എഴുതുകയാണ് മൂവിയിലെ ഏതോ നിദ്രതൻ.
0: രണ്ടുപേരും പാടുവോ?
1: ഇല്ല,
0: പാട്ടൊന്നും പാടത്തില്ല. എന്നോട് അങ്ങനെ ചോദിക്കരുതല്ലേ.
1: ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട്.
0: ഹലോ, ഒന്നുകൂടെ പറയോ.
2: ഹസ്ബൻഡാണ്.
0: ഓ, പാടിക്കോ പാടിക്കോ. ഒരു വലിയൊരു ഷിഫ്റ്റാണ്. ഞാൻ പേടിച്ചിതാരെ സംസാരിക്കുന്നത്. കോളും എല്ലാം മാറി കണക്ട് ആയോ? ശരി ശരി, അതെ അതെ, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ശരി, ചേട്ടന്റെ പേരെന്തായിരുന്നു? അനുരാജ്. ഓക്കെ ശരി, അപ്പൊ രണ്ടുപേരും പാട്ടൊക്കെ പാടി ഇരിക്കുകയാണ് അവിടെ. ഓ, അടിപൊളി, കൊള്ളാം കൊള്ളാം. ശരി, അപ്പൊ എന്തായാലും ഈ പാട്ട് വെച്ചു തരാം കേട്ടോ.
1: സ്റ്റുഡിയോയിലെല്ലാരും
0: തിരക്കിയതായി
1: പറയണം.
0: അനാമികയെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ, ഞങ്ങളെ ഇഷ്ടമല്ലാത്തേ?
1: അയ്യോ, അങ്ങനല്ല.
0: ഓക്കെ ശരി, ഞാൻ അന്വേഷണം പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ഏതോ നിദ്രത എന്ന മനോഹരമായ പാട്ടാണ്. ആൻഡ് ഈ ഒരു പാട്ടിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന ഇടയിൽ ചേട്ടൻ സർപ്രൈസ് ആയിട്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് വന്നൊരു ചെറിയ പാട്ടൊക്കെ എനിക്ക് പാടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചേച്ചി ചോദിച്ച പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രമാഷ് ഈണം നൽകി. നമ്മൾ സ്വന്തം ദാസട്ടിൽ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി ചെയ്തിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാർത്തികേയനാണ് കേട്ടോ. മൈ നെയിം ഇസ് കാർത്തികേയൻ ഫ്രം പുത്തൂർ. പ്ലീസ് പ്ലേ ദ സോങ് ഉണരുമീ ഗാനം. ആൻഡ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, അതും കൂടി പറയണേ എന്നാണ് നമ്മുടെ കാർത്തികേയൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർത്തികേയൻ ആദ്യം തന്നെ ഒരു നല്ല ബർത്ത്ഡേ വിഷ് നേരുകയാണ്. ആൻഡ് ഉത്സവ് കാർത്തികേയൻ പറഞ്ഞ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, മൂന്നാം പക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ വരികൾക്ക് രാജാസാർ ഇന്നും നൽകി നമ്മുടെ വേണുചേട്ടൻ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, റീസെൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് റീൽസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ചും നേച്ചർ ഫ്രണ്ട്ലി വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു പാട്ടാണ്, അത്രത്തോളം ബ്യൂട്ടിഫുള്ളായ വരികളുള്ള പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ കാർത്തികേയന് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ദേ ഇതുപോലെ വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 04-7219-09-0, 0-4-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9524-6-9090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്.
3: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vilakkuruvum Gunamenmayum Njangal Nalkunna Urappu
3: Ella Veetta Avashyangalkkum Aljo Oppumundu
4: Aljo Hypermarket Nellikunnam Aljo Supermarket Payangil at Ummanur Aljo Vilakkuravinte Vismayam
5: Ini Arivumashayangalum Vaichariyam Aasraya Madrunadu Masikeyude Varikaragan Ningalkkum Suvarnavasaram
6: Nammude Sargathmaka Srushtikal Madrunadilude Nadariyatte Madrunadu ജീവകാരുണ്യ മാസിക വായിക്കുക വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സിജെപി പ്രതിനിധികളുമായുള്ള മൂന്നാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ. 27ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा.
0: തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോ സന്ദേശത്തിൽ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ രീതിയിലെ പരിഷ്കരണങ്ങൾ, ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നടപടികൾ എന്നീ ആവശ്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് സിജെപി പ്രതിനിധി സംഘവുമായി വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സിജെപി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംഘടന മൂന്ന് പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചെന്നും ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി വ്യക്തമാക്കി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSSC പ്രതിഭാസേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. UPSSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, IBPS, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെയും മന്ത്രാലയങ്ങളോ വകുപ്പുകളോ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ത്തിലധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ത്തിലധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം തയ്യാറായി. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
3: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമോചെൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധ സ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 kg വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബൊർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 kg വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയ ചണ്ടുകുമാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാരുടെ ഹെവിവെയ്റ്റ് പാരാ പവർലിഫ്റ്റിംഗ് മത്സരത്തിൽ ചണ്ടുകുമാർ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും അച്ചടക്കത്തോടെയുള്ള പരിശ്രമത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണ് ചണ്ടുകുമാറിന്റെ ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ് സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലൈമിനെ അനാഹത് നേരിടും. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് താൻ നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3-ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യെസ് വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്ക് ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് ഹലോ മൂവിയിലെ ചെല്ലത്താമരെ ചെറുചിരി ചുണ്ടിൽ ചൂടിയോ എന്ന തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഹേലോ സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരചന്ദ്ര വർമ്മ സാറിൻ്റെ വരികൾക്ക് അലക്സ് പോൾ ഈണം നൽകി ചിത്ര ചേച്ചിയും സംഗീത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫേയിലൂടെ എൻ്റെ ഉത്സവം എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുനാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്കിന്ന് പല പലക്കർ പകലാന്നി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ മിഥുൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മിഥുന് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മുത്തുകുമാറിൻ്റെ വരികൾക്ക് ഹാരിസ് ജയരാജ് ഈണം നൽകി നമ്മുടെ സ്വന്തം ഹരിജി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുൾ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. എൻ്റെ ഉത്സവം നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904749 1909 90. എൻ്റെ ഉത്സവം വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9524906090 9569 9909. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
2: ബിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ബിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച്. ബിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, ഹരിജി പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? സിന്ധു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താ ഇന്ന് പരിപാടി? ജോലിക്ക് ഒതുങ്ങിയോ? പനിയായിട്ട് കിടക്കുവാണ്. മരുന്ന് കഴിച്ചോ? കഴിക്കുന്നുണ്ട്. അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാരും ഉണ്ട്. എല്ലാരും സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ ചേച്ചി, എന്താ ചെയ്യുന്നത്? അപ്പോ കശുവണ്ടി ഫാക്ടറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലിയൊക്കെ ഉണ്ടോ? അപ്പോ തുടങ്ങി അല്ലേ? ഒരുപാട് പേരിങ്ങനെ പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ജോലി കുറവാണെന്നൊക്കെ, അതുകൊണ്ട് ചോദിച്ചു കേട്ടോ. ഓക്കെ ശരി. അപ്പോഴേ ഇന്ന് ഇത് പാട്ടാ കേൾക്കണ്ടേ? ആഹാ, അടിപൊളി പാട്ട്. ലതി ടീച്ചർ പാടി പാട്ട്. ഓക്കെ, ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിങ് ചേച്ചി. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് കാത്തോട് കാത്തോരം എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, കാത്തോട് കാത്തോരം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി സാറിൻ്റെ വരികൾക്ക് ഭരതൻ സാർ ഈണം നൽകി നമ്മുടെ ലതിക ടീച്ചർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ സിന്ധു ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജ്യോതിർ ശിവയാണ് കേട്ടോ. ഹായ് ആശ്രയ എഫ് എം, ഞാൻ ജ്യോതിർ ശിവ പെരിങ്കളത്ത് നിന്നും. എനിക്ക് തുമ്പി വാ തുമ്പക്കുടത്തിൽ എന്ന പാട്ട് വെച്ച് തരുമോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ജ്യോതിർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ജ്യോതിറിന് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓളങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി സാറിൻ്റെ വരികൾക്ക് രാജാ സാർ ഇണം നൽകി നമ്മുടെ സ്വന്തം ജാനകിയമ്മ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ ട്രാക്കാണ് ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 2919 0 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522649090 9526699 സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട് കൊല്ലം.
6: യാസിഡ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് ലതിക് ടീച്ചർ പാടിയൊരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ ശ്രീശ എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണത്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരോമിലാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്കിന്ന് അന്തിമാന ചെമ്പടിയിൽ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ആരോമിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആരോമിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി വി ആർ സന്തോഷ് സാറിൻ്റെ വരികൾക്ക് ഷഹബാസ് അമാൻ ഈണം നൽകി നമ്മുടെ സുജാത ചേച്ചിയും എം ജി ശ്രീകുമാർ സാറും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാന്ത ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കിന്ന് രാഗമാല കോർത്തു എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ശാന്ത ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കെ ചേരിയുടെ വരികൾക്ക് നൗഷാദ് മാഷ് ഈണം നൽകിയ നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്സാണ് നമ്മുടെ കാസറ്റ് കഫേയിൽ ഇനി കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഇത് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0470490947491. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906. 9526690906. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
5: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: Yes, once again we are back on Cassette Cafe. യുടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ RJ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത്

മൃദുലയാണ് കേട്ടോ. ഹായ് സുരേഷ് ചേട്ടാ, എനിക്കിന്ന് കൊലുസ് തന്നി തന്നെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ മൃദുല വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മൃദുലയ്ക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കസിൻസ് എന്ന സിനിമയ്ക്ക് വേണ്ടി മുരുകൻ കാട്ടാക്കട വരികൾക്ക് ജയചന്ദ്ര സാർ ഈണം നൽകി. ശ്രേയ ഘോഷാലും യസിൻ നിസാറും ടിപ്പുവും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ്, ഒരു ഫാസ്റ്റ് നമ്പറാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുള്ള ട്രാക്ക് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291909 0974 291909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490905926649090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിൽ ഉള്ളപ്പോൾ
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, കസിൻസ് എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ദി സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിഗേഷ് ആണ് കേട്ടോ. ഹായ്, ഇറ്റ്സ് മീ ദിഗേഷ്. എനിക്ക് ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന സോങ് വെച്ച് തരുമോ ഞങ്ങളുടെ കുട്ടപ്പേട്ടന് വേണ്ടി എന്നാണ് നമ്മുടെ ദിഗേഷ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ദിഗേഷിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട്, ദിഗേഷിൻ്റെ കുട്ടപ്പേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കേൾക്കുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് വിദ്യാജീകരണം നൽകി ചിത്രചേച്ചിയും ദാസേട്ടനും ചേർന്ന് പാടിയ ഒരു സങ്കടമുള്ള, വളരെ സങ്കടം നിറച്ചൊരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ആൻഡ് അതിന് മുമ്പായിട്ട് എനിക്ക് ഒരു വലിയ ചടങ്ങിലേക്ക് പോകുന്ന ടൈമാണ്. ഈ ഒരു വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. സോ ഞാൻ ആ ചടങ്ങിലേക്ക് പോവുകയാണ്. ആ ഒരു ലക്കി വിന്നർ ഈസ് യെസ് കാർത്തികേയനാണ്. ആ ഒരു ലക്കി വിന്നർ, കൺഗ്രാറ്റ്സ് കാർത്തികേയൻ. കാർത്തികേയനെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ മാർക്കറ്റ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ്. കാർത്തികേയനെ നമ്മുടെ ഓഫീസിൽ നിന്നും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാസറ്റ് കഫേ വൈൻഡ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കേണ്ട. ഇനി തിങ്കളാഴ്ച കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാമെന്നാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ഇനി രാത്രി 9 മണിക്ക് നിശാഗന്ധിയും ആൻഡ് അതുപോലെ 6 മണിക്ക് ക്ലാബോർഡുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളോട് കേട്ടുമുട്ടുന്നതായിരിക്കും. സോ യു ആർ ലിസണിംഗ് ആസ്ട്ര എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതം എന്നത് മനോഹരമായ ഒരു യാത്രയാണ്. പൂത്തു നിൽക്കുന്ന വസന്തങ്ങളിലൂടെയും കൊഴിഞ്ഞു വീണ ശിശിരങ്ങളിലൂടെയും ഒക്കെയുള്ള ഒരു നീണ്ട യാത്ര. വെളിച്ചവും സന്തോഷവും നിറഞ്ഞ പാതകളിലൂടെ പ്രിയപ്പെട്ടവരോടൊപ്പം കൈകൾ ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ ഈ യാത്ര എത്ര മനോഹരമാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്. മഴവില്ലഴകുള്ള സ്വപ്നങ്ങളും നെഞ്ചോട് ചേർക്കാൻ കുറച്ച് മനുഷ്യരും ഉണ്ടെങ്കിൽ ഈ ഭൂമി തന്നെ സ്വർഗമാണെന്ന് തോന്നിപ്പോകും. എന്നാൽ എല്ലാവരുടെയും ജീവിതയാത്ര എപ്പോഴും പൂക്കൾ വിരിച്ച വഴികളിലൂടെ ആകണമെന്നില്ല. പ്രതീക്ഷകളുടെ പകൽ വെളിച്ചം മങ്ങി ജീവിതത്തിന്റെ ഏതോ തിരിവിൽ പെട്ടെന്നിരുൾ വീഴുമ്പോൾ ചേർത്ത് പിടിച്ച കൈകൾ അഴിയുകയും സ്വന്തമെന്ന് കരുതിയവർ അകലുകയും ചെയ്യുന്നത് ഒന്നാലോചിച്ചു നോക്കുക. ഒരു കാലത്ത് കുടുംബത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി ഒടുവിൽ ഓർമ്മകളുടെ ഭാണ്ഡവും പേറി വാർദ്ധക്യത്തിന് സന്ധ്യയിൽ സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് കണ്ണീരോടെ പടിയിറങ്ങേണ്ടി വരുന്നവരുമുണ്ട്. ജീവിതം എന്തെന്നറിയുന്നതിന് മുൻപേ വിടരും മുമ്പേ കാറ്റിൽ കൊടിയാൻ വിധിക്കപ്പെട്ട ചില അനാഥ കുരുന്നുകളുണ്ട്. അതുപോലെ തന്നെ ഓർമ്മകളുടെയും ചിന്തകളുടെയും താളം തെറ്റി തന്റേതല്ലാത്ത ലോകത്ത് പകച്ചു നിൽക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ഇല്ലാതെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരും ഈ ഭൂമിയിലുണ്ട്. സ്നേഹിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഒരു നേരം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഒരു വാക്ക് കിട്ടിയിരുന്നെങ്കിൽ നാശിച്ചു പോകുന്ന ആ ഒറ്റപ്പെടലിന്റെ നോവ് സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് പ്രതീക്ഷകളുടെ അവസാനത്തെ തിരിനാളവും അണഞ്ഞ് അനാഥത്വത്തിന്റെ കൊടും തണുപ്പിൽ വിരങ്ങലിച്ച് ജീവിതത്തിന്റെ പെരുവഴിയിൽ തനിച്ചായി പോയ അത്തരം അനേകം മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. സ്നേഹവും സാന്ത്വനവും കൊതിക്കുന്ന ഇവർക്കെല്ലാം തണലേകുന്ന സ്വപ്ന കുടീരമാണ് ആശ്രയ സങ്കേതം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുട്ടിക്കാലം എന്ന് പറയുന്നത് എത്രമേൽ മനോഹരമായ ഒരു ലോകമാണ്. അമ്മയുടെ താരാട്ടുപാട്ടിന്റെ ഈണവും അച്ഛന്റെ വിരൽത്തുമ്പിലെ സുരക്ഷിതത്വവും കുറുമ്പുകളും കൊഞ്ചിലുമൊക്കെയായി നിറഞ്ഞു നിൽക്കേണ്ട പൂക്കാലം. എന്നാൽ ഈ സ്നേഹത്തണലുകളൊന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ കുറെ പെൺകുരുന്നുകളുണ്ട് കലയപുരത്തെ ആശ്രയ ശിശുഭവനിൽ. വെച്ച് തുടങ്ങും മുമ്പേ മാതാപിതാക്കളുടെ സ്നേഹം നിഷേധിക്കപ്പെട്ടവർ, സംരക്ഷിക്കാൻ ആരുമില്ലാതെ അനാഥത്വത്തിന്റെ കൈപേറിയ വഴികളിൽ ഉപേക്ഷിക്കപ്പെട്ടവർ. 18 വയസ്സ് വരെയുള്ള ഈ പെൺകുട്ടികൾക്ക് ആശ്രയ സംഗീതം വെറുമൊരു അഗതി മന്ദിരമല്ല, മറിച്ച് തങ്ങളെ നെഞ്ചോട് ചേർക്കാൻ ഒരമ്മയും അച്ഛനും ഉണ്ടെന്നുള്ള വലിയൊരു ധൈര്യമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ലോകം കൊട്ടിയടയ്ക്കപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് നിന്നാണ് ആശ്രയയുടെ സ്നേഹവാതിലുകൾ അവർക്കായി തുറക്കപ്പെട്ടത്. ഇതൊരു അനാഥാലയമല്ല, മറിച്ച് വാത്സല്യത്തിന്റെ വലിയൊരു സ്നേഹത്തറവാടാണ്. ഇവിടെ അവർക്ക് കൂട്ടായി കാവലായി ഒട്ടേറെ സ്നേഹമയികളായ പ്രവർത്തകരുണ്ട്.
2: എന്റെ ഒരു അനുഭവത്തിലൂടെ, ഞാനിപ്പോ 4 വർഷം ആവുന്നു, ആ ഒരു അനുഭവത്തിലൂടെ എനിക്ക് കിട്ടിയ ഒരു ഇതാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷം പോലും ഇങ്ങനെ ഇവിടെ ഒരു PR ആയിട്ട് നിക്കത്തില്ല. നമുക്കിപ്പം എനിക്ക് ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ എന്റെ ഒരു ഫാമിലി ആയിട്ട് തന്നെ ഞാൻ കണ്ടിട്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാനായാലും. ഇപ്പം നമ്മള് കൂടുതലും സാലറി അങ്ങനെയുള്ള രീതിയല്ല നോക്കുന്നത്, സേവനമാണ്. എനിക്ക് ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുകയും ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയും ചെയ്യുന്നത്.
1: ഓരോ കുഞ്ഞിന്റെയും കണ്ണുനീർ തുടയ്ക്കാനും അവർക്ക് ചോറൂട്ടിക്കൊടുക്കാനും താരാട്ടുപാടി ഉറക്കാനും അമ്മമാരായി അവർ എപ്പോഴുമുണ്ട്. ശരീരത്തിലെ മുറിവുകൾ ഉണക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല അവരുടെ മനസ്സിലെ ആഴത്തിലുള്ള മുറിവുകളെ ഉണക്കിയെടുക്കുക എന്നത്. പക്ഷേ ആശ്രയയിലെ ഓരോ പ്രവർത്തകരും അത് ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള മായം ചേരാത്ത സ്നേഹം കൊണ്ടാണ്. മുടിയൊന്ന് കോതി വയ്ക്കാനും നിറകയിലൊരു നിറചുംബനം നൽകാനും അവർ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ഈ കുട്ടികളുടെ ഇന്നത്തെ ഏറ്റവും വലിയ സമ്പാദ്യം. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തി നല്ലൊരു നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവരുടെ കുഞ്ഞു മനസ്സുകളിൽ പാകുന്നത് ഈ സ്വർഗ വീടാണ്. ഒരു കാലത്ത് കണ്ണീർ മാത്രം സ്വന്തമായിരുന്ന ആ മുഖങ്ങളിൽ ഇന്ന് വിരിയുന്ന നിഷ്കളങ്കമായ പുഞ്ചിരി കാണുമ്പോൾ അവിടെ പെയ്യുന്ന സ്നേഹമഴയുടെ കുളിര് നമുക്കും അനുഭവിക്കാൻ കഴിയും. ഈ ശിശുഭവനിലെ ഓരോ കോണിലും ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് ജീവിതത്തിലേക്ക് തിരികെ നടന്ന ആ പെൺകുരുന്നുകളുടെ സന്തോഷത്തിന്റെ കിലുക്കങ്ങളാണ്. അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന കരുതലിന്റെയും സ്നേഹത്തിന്റെയും നേർക്കാഴ്ചകളാണ് അത്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സാന്ത്വനത്തിലേക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടിൽ.

0: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം കേൾക്ക പോകരുത് കാറ്റിൻ മൊഴി.
1: കാറ്റിൻ മൊഴി,
0: കാറ്റിൻ മൊഴി, യുവർ ഫേവറേറ്റ് തമിഴ് ഹിറ്റ്സ് ഓൺ ആശ്രയ എഫ്എം 90.
1: ഒളിയ
0: കേൾക്കാം എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വിശ്രമം കൊതിക്കുന്ന ഒരു കാലമുണ്ട്. വാർദ്ധക്യം. നട്ടു നനച്ചു വളർത്തിയ മരങ്ങൾ തണലേകുമെന്ന് പ്രതീക്ഷിക്കുന്നതുപോലെ സ്വന്തം ചോരയായ മക്കൾ തങ്ങൾക്ക് താങ്ങാകുമെന്ന് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിച്ചു പോകും. തങ്ങളുടെ ജീവന്റെ പാതിയായ മക്കളുടെ കൊഞ്ചലുകൾ കേട്ടും പേരക്കുട്ടികളോടൊപ്പം മുറ്റത്ത് കളിച്ചും ചിരിച്ചും സമാധാനത്തോടെ തീർക്കേണ്ട അവസാന കാലം. എന്നാൽ ആശ്രയ വയോജന കേന്ദ്രത്തിന്റെ പടികടന്നെത്തുന്ന ഒട്ടുമിക്ക വയോജനങ്ങളുടെയും കഥകൾ കേട്ടാൽ നമ്മുടെ ഹൃദയം നൊമ്പരപ്പെടും. നെഞ്ചിലെ ചൂടു നൽകി പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും വളർത്തിയ മക്കൾ തന്നെ അവരെ വേണ്ടാത്തൊരു ഭാരമായി കണ്ട് തെരുവുകളിലോ ആശുപത്രി വരാന്തകളിലോ അമ്പലമുറ്റത്തോ ഉപേക്ഷിച്ചു പോയതിന്റെ തീരാ നോവാണ് ആ ചുളിവ് വീണ മുഖങ്ങളിലെല്ലാം നിഴലിക്കുന്നത്. ഓർമ്മകളുടെ ഭാണ്ഡവും പേറി തന്റെ വീടും മുറ്റവും മക്കളുടെ മുഖവും ഓർത്ത് വിതുമ്പുന്ന ആ അച്ഛനമ്മമാരുടെ ഹൃദയവേദന ആർക്കാണ് പറഞ്ഞറിയിക്കാൻ കഴിയുക? ഒരു കാലത്ത് സ്വന്തം കുടുംബത്തിനു വേണ്ടി രാപ്പകൽ വിയർപ്പൊഴുക്കി മക്കളുടെ ഓരോ ചെറിയ ആഗ്രഹങ്ങളും നിറവേറ്റിയിരുന്ന ആ കൈകൾ ഇന്ന് വിറയലോടെ നീളുന്നത് ഒരൽപ്പം സ്നേഹത്തിനു വേണ്ടിയും ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയുമാണ്. ലോകം മുഴുവൻ ഇരുട്ടായി എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാനൊരുങ്ങുന്ന ആ നിമിഷങ്ങളിലാണ് ആശ്രയ വയോജന കേന്ദ്രം അവർക്കൊരു പുണ്യതീർത്ഥമായി മാറുന്നത്.
2: നമ്മുടെ ഈ ഒരു ആശ്രയ സംഗീതത്തിലെ ഈ ഒരു വർഷത്തിൽ പല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസന്നമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. അമ്മയെ നമുക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്. അവരെ പോലീസുകാർ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം അമ്മയുടെ മോള് 3 വയസ്സിൽ കാണാതായി പോയതാണ്. അമ്മ ഇങ്ങനെ എപ്പോഴും മോളുടെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ കുറെ അന്വേഷിച്ച് നമുക്ക് ഇവിടെ ആലപ്പുഴയിലാണോ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല, അങ്ങനെ ഒരു അവിടെ കോട്ടയത്താണ്ട് ഏതോ ഒരു സ്ഥാപനത്തിലുണ്ടായിരുന്നു. അവിടെ രണ്ട് സിസ്റ്റർമാർ ഒരു ഉച്ചയ്ക്കാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ഉച്ചയ്ക്ക് അമ്മയെ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അവക്കിപ്പം 18 വയസ്സ് കഴിഞ്ഞെന്ന് തോന്നുന്നു, വലിയ ഓർമ്മ വരുന്നില്ല. ഒരു ഒരു വർഷത്തിന് മുമ്പ് ആള് പെട്ടെന്ന് ഇങ്ങനെ അമ്മയോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അമ്മ പെട്ടെന്ന് വന്ന് ഓഫീസിലോട്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഓഫീസിലോട്ട് വന്നപ്പോഴത്തേക്ക് 3 വയസ്സിൽ കാണാതെ പോയ അമ്മയ്ക്ക് ദൂരെ വന്ന് കണ്ടപ്പോഴും എന്റെ മോളേന്ന് പറഞ്ഞ് പോയി ചേട്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ മോൾക്ക് വലിയ രീതിയിലുള്ള എന്ന് വെച്ചാല് റെസ്പോൺസ് ഇല്ല. കാരണം മോള് ഒരു നോർമലായിട്ട് ഒരു രീതിയിലാണ്, അത് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷനാണ്, കുഞ്ഞിനെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റാ, നടക്കാനൊന്നും പറ്റാത്ത ഒരു കുഞ്ഞാ, ഡിസബിലിറ്റി പോലുള്ള ഒരു സിറ്റുവേഷനാണ് ആ മോൾക്ക്. പക്ഷെ അമ്മയ്ക്ക് അത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. അമ്മ ആ മോളെ കൊണ്ട് അമ്മേന്റെ റൂമിൽ കൊണ്ടുപോയി, ഇവിടുത്തെ 3-ാമത്തെ നിലയിലാണ് അമ്മ, അവിടെ കൊണ്ട് മടിയിൽ കിടത്തുകയും മോക്ക് വാരി കൊടുക്കുകയും ഒക്കെ ചെയ്ത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കണ്ടപ്പോഴേ. കാരണം അമ്മയ്ക്ക് 3 വയസ്സിൽ കാണാതെ പോയ ഒരു കുഞ്ഞാണ്, അപ്പൊ അറിയാലോ എത്രമാത്രമായിരിക്കും. ഇപ്പം അമ്മ ഒരു മാനസിക രോഗിയും കൂടാണ്, പക്ഷെ എപ്പോഴും അമ്മ അങ്ങനെ പറയും ചെയ്തു. പക്ഷെ അങ്ങനെയുള്ള ഇതല്ല, മാനസിക രോഗി ആണെങ്കിൽ പോലും നമ്മളെ പോലെയുള്ള ഒരാള് തന്നെയാണ്. അവരെപ്പോഴും അബ്നോർമൽ ആയിട്ടോ അങ്ങനെ ആവത്തില്ല, സാധാരണക്കാരെ പോലെ. അവരുടെ ഒരു സിറ്റുവേഷനിൽ അവരങ്ങനെ ആയതാണ്. പക്ഷേ അമ്മയ്ക്ക് അത് കണ്ടത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കണ്ടിരുന്ന ഞങ്ങൾക്ക് പോലും സത്യം പറഞ്ഞ അത് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇതാണ്. ഇപ്പോഴും എനിക്കിത് പറയുമ്പോൾ പോലും കണ്ണിൽ ഇത് ഒരു വല്ലാത്തൊരു ഇത് വരുന്നുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്.
1: നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ സ്നേഹവും സാന്ത്വനവും അവർക്ക് മുന്നിൽ ഇവിടെ വീണ്ടും ഒരു കുടയായി നിവരുകയാണ്. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്ത ആ വയോജനങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് സ്നേഹം നിറഞ്ഞ ഒരു പുതിയ കുടുംബമാണ്. അവരുടെ അസുഖങ്ങൾക്ക് കൃത്യസമയത്ത് മരുന്ന് നൽകാനും മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിക്കൊടുക്കാനും താങ്ങായി നിന്ന് നടത്തിക്കാനും സ്നേഹത്തോടെ ഒരുരുള ചോറ് വാരിക്കൊടുക്കാനും സ്വന്തം മക്കളെ പോലെ സ്നേഹമുള്ള ഒരു കൂട്ടം പ്രവർത്തകർ ഇവിടെയുണ്ട്. വാർദ്ധക്യ സഹജമായ മറവിയിലും രോഗങ്ങളിലും പെട്ട് നട്ടം തിരിയുമ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളിൽ അവരുടെ അരികിലിരുന്ന് പഴയകാല കഥകൾ കേൾക്കാനും ആശ്വാസത്തിന്റെ തലോടലാകാനും ഈ പ്രവർത്തകർ കാണിക്കുന്ന കരുതൽ വാക്കുകൾക്ക് അതീതമാണ്. സമാനമായ വേദനകൾ പേറുന്നവർ ഇവിടെ പരസ്പരം സാന്ത്വനമേകുമ്പോൾ ഈ സ്നേഹവീടിന്റെ മുറ്റത്ത് വീണ്ടും ചിരിയുടെയും സംസാരത്തിന്റെയും പൂക്കൾ വിരിയുന്നു. കളങ്കമില്ലാത്ത സ്നേഹം കിട്ടുമ്പോൾ ജീവിതത്തിലേക്ക് തിരികെ നടന്നു വരുന്ന അത്ഭുതമാണ് ആശ്രയിലെ വയോജന കേന്ദ്രത്തിൽ നാം കാണുന്നത്. ആ അച്ഛനമ്മമാരുടെ കണ്ണുകളിൽ ഇന്ന് തിളങ്ങുന്ന സമാധാനത്തിന്റെ വെളിച്ചം തന്നെയാണ് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ച. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

കാലത്തെ നിർത്തിക്കും, കണ്ണെല്ലാം ശ്രദ്ധിക്കും, എൻ രാജ്യം സൃഷ്ടിക്കും, ചിത്രങ്ങൾ ശബ്ദിക്കും. ഭയമാണുന്നം ഞെട്ടിത്തിരിയും നെഞ്ചം, വെള്ളിത്തിരമിന്നും മായാജാലം.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ലോകത്തിന്റെ കോലാഹലങ്ങളിൽ നിന്നൊറ്റപ്പെട്ട് സ്വന്തം മനസ്സിന്റെ ഇരുളറകളിൽ അകപ്പെട്ടു പോയ മറ്റൊരു കൂട്ടം മനുഷ്യരുണ്ട് ആശ്രയ സങ്കേതത്തിൽ. ചിന്തകളുടെ താളം തെറ്റി താൻ ആരാണെന്നോ തന്റെ പ്രിയപ്പെട്ടവർ എവിടെയാണെന്നോ പോലും അറിയാതെ വെയിലും മഴയുമേറ്റ് തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ടവർ. വിശപ്പും ദാഹവും എന്താണെന്നറിയാതെ സ്വന്തം ശരീരത്തിലെ മുറിവുകളുടെ വേദന പോലും അറിയാതെ ഓർമ്മകളുടെ നൂൽപാലത്തിലൂടെ നടന്നു നീങ്ങുന്ന ഈ പാവങ്ങളെ പലപ്പോഴും സമൂഹം ഭയത്തോടെയോ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ആർക്കും വേണ്ടാത്ത ഈ ജന്മങ്ങളെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ച് അവർക്ക് പുതുജീവൻ നൽകുന്ന മഹാത്ഭുതമാണ് ആശ്രയ സങ്കേതത്തിൽ സംഭവിക്കുന്നത്. ഈ ഉദ്യമത്തിൽ സ്നേഹത്തിന്റെ കാവലാളുകളായി നിൽക്കുന്നത് അവിടുത്തെ മാലാഖമാരായ നഴ്സുമാരാണ്.
2: പേഷ്യൻസ് മരുന്ന് കഴിക്കുന്നോണ്ടാണ് ഇത്രയും പേഷ്യൻസ് ഇവിടെ കിടക്കുമ്പോൾ ഇത്രയും കാം ആൻഡ് സൈലന്റ് ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒത്തിരി വയലന്റ് ആവുന്ന പേഷ്യൻസ് നമ്മൾ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഡോക്ടർസിന്റെ ഡയറക്ഷൻ പ്രകാരം നമുക്ക് മൂന്ന് സൈക്കാട്രിസ്റ്റാണ് ഇവിടെ വരുന്നത്. ഡോക്ടർ KS പുരുഷോത്തമൻ പട്ട്, ഡോക്ടർ സുരേഷ് ബാബു സാറ്, ഡോക്ടർ അശ്വിത മേഡം. ഇവരുടെ വിലയേറിയ നിർദ്ദേശവും ചികിത്സയുമാണ് ഞങ്ങളുടെ പേഷ്യൻസിന് ഇത്രത്തോളം നിലനിർത്തുന്നത്. പിന്നെ ജനറൽ ആയിട്ട് ഡോക്ടർ ആശ ജോസ് ഉണ്ട്, പിന്നെ ഡോക്ടർ രാജു ഡോക്ടർ ഉണ്ട്. ഇവിടെ നിർലോഭമായ സേവനമാണ് ഞങ്ങളുടെ പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ ഇത്രത്തോളം ബെറ്ററായിട്ട് നിൽക്കുന്നത്. പലപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇവിടെയുള്ള കെയറിന്റെ അത്രന്റെ 4% പോലും നമ്മുടെ പേഷ്യൻസിന് കിട്ടാറില്ല. പക്ഷെ ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഇവിടെ വരുന്നവർ പേഷ്യൻസിനെ നന്നായി കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പേഷ്യൻസ് ഞങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പറ്റാത്ത കേസുകളുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കൊട്ടാരക്കരയ്ക്കും. പിന്നെ അവിടെ പറ്റാത്തത് മെഡിക്കൽ കോളേജിലാണ്. ഇപ്പം മെഡിക്കൽ കോളേജിൽ നമുക്ക് 2 കിടപ്പുണ്ട്.
1: പലപ്പോഴും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അഴുക്കു പുരണ്ട ശരീരങ്ങൾ സ്വന്തം കൈകൊണ്ട് കഴുകി വൃത്തിയാക്കിയും പുഴുവരിച്ചും ഉണങ്ങാത്തതുമായ മുറിവുകളിൽ മരുന്നും അതിനൊപ്പം ഒരുപാട് സ്നേഹവും പുരട്ടി അവർ രാപ്പകൽ ഭേദമില്ലാതെ ഇവർക്ക് കൂട്ടിരിക്കുന്നു. കൃത്യസമയത്ത് മരുന്ന് നൽകാനും അവരുടെ അപ്രതീക്ഷിതമായ വൈകാരിക മാറ്റങ്ങളെയും ദേഷ്യത്തെയുമൊക്കെ അതിരില്ലാത്ത ക്ഷമയോടെ നേരിടാനും ഈ നഴ്സുമാർ കാണിക്കുന്ന ആത്മാർത്ഥത ഏതൊരു മനുഷ്യന്റെയും കണ്ണു നനയിക്കുന്നതാണ്. ഇവരോടൊപ്പം തന്നെ ഇവിടുത്തെ MSW പ്രവർത്തകരുടെ സേവനവും എടുത്തു പറയേണ്ടതുണ്ട്. മനസ്സുകളുടെ അടഞ്ഞ വാതിലുകളിൽ സ്നേഹത്തിന്റെ താക്കോലുമായി പൊട്ടുന്നവരാണ് അവർ. നിരന്തരമായ കൗൺസിലിംഗിലൂടെയും അവരെ കേൾക്കാൻ തയ്യാറാകുന്നതിലൂടെയും ആ തകർന്ന മനസ്സുകളെ അവർ സാവധാനം ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. പാട്ടുപാടിച്ചും കൊച്ചുകൊച്ചു കളികളിലേർപ്പെട്ടും അവരുടെ മാനസിക ഉല്ലാസത്തിനായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ MSW പ്രവർത്തകർ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. നീണ്ട കാലത്തെ പരിചരണത്തിനൊടുവിൽ ഓർമ്മകൾ തിരികെ കിട്ടുമ്പോൾ നഷ്ടപ്പെട്ട സ്വന്തം കുടുംബങ്ങളെ കണ്ടെത്തി അവരെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാൻ ഇവർ നടത്തുന്ന അക്ഷീണ പ്രയത്നങ്ങൾ ആശ്രയഭൂമിയെ കൂടുതൽ ധന്യമാക്കുന്നുണ്ട്. സ്നേഹിക്കാൻ മറന്നുപോയ ഒരു ലോകത്ത് നിസ്വാർത്ഥമായ സേവനത്തിലൂടെ 2000 മനുഷ്യർക്ക് തണലും ജീവനും നൽകുന്ന ആശ്രയ സംഗീതം ശരിക്കും ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ്. കണ്ണീരിനു പകരം പുഞ്ചിരിയും നിരാശയ്ക്ക് പകരം പ്രത്യാശയും നൽകുന്ന ഈ സ്നേഹഭവനം മനുഷ്യത്വത്തിന്റെ വറ്റാത്ത ഉറവയായി എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്നാണ്. ആശ്രയ സംഗീതത്തിന്റെ അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

Hey, what language is this? What are you talking about?

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ശനിയാഴ്ചയാണ്. പെണ്ണരങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ കല്യാൺ കുടുംബശ്രീയോടൊപ്പം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടുന്ന് നമ്മൾ താൽക്കാലികമായിട്ട് മറ്റൊരു കുടുംബശ്രീയിലേക്ക് പ്രവേശിക്കുന്ന ദിവസം കൂടിയാണ് കേട്ടോ. നവമി എന്നാണ് നമ്മുടെ പുതിയ കുടുംബശ്രീയുടെ പേര്. അപ്പൊ കല്യാൺ കുടുംബശ്രീയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരറിയണ്ടേ? ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ വന്നു, ASTRA FM 90 TV ഇത്രയും ദിവസം അവരോടൊപ്പം പങ്കിട്ടു, അപ്പൊ എന്താണ് അവരുടെ ആ ഒരു ഫീഡ്ബാക്ക് എന്നതുകൂടി നമുക്കറിയാം. എന്തായാലും വൺസ് അഗെയിൻ സ്വാഗതം ചെയ്യുന്നു പെണ്ണരങ്ങിലേക്ക്.
1: അങ്ങനെയാണെങ്കിൽ ഈ കുടുംബശ്രീയിൽ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് വരുന്നത് ടീച്ചറാണ്. അപ്പൊ അതിന്റെ കാരണം വ്യക്തമാക്കണം.
2: ഇവിടെ അടുത്തല്ലേ, മിക്കവാറും സമയങ്ങളിൽ ഞങ്ങള് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പൊ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം സിനിമ കാണും. അപ്പൊ അറിയാതെ ഉറങ്ങിപ്പോകും. ഇപ്പൊ പിന്നെ ഇവിടുന്ന് ആരെങ്കിലും വരുന്നില്ല എന്ന് ചോദിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന്.
1: ഓക്കെ, അങ്ങനെ അതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള സംഭവം. അപ്പോ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഈ കുടുംബശ്രീയിൽ ഏറ്റവും കൂടുതൽ കോമഡി പറയുന്നത് ആരാ?
3: സതീദേവി ചേച്ചി.
1: എല്ലാരും ഒരേ മനസ്സോട് കൂടി പറഞ്ഞു. സതി ചേച്ചി കേട്ടതുള്ളതാണോ?
4: ഉള്ളതാണ്.
1: എന്നിട്ട് ഇന്ന് എന്തുകൊണ്ട് ഒരു കോമഡി വന്നില്ല?
4: കോമഡി വന്ന പേടിച്ച് പോയിട്ട് ഇരിക്കുക.
5: പാവം, അവൻ വിജൃംഭിച്ചുപോയി.
4: അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നില്ല, ശനിയാഴ്ച ഓരോ ഇവിടുത്തെ കുടുംബശ്രീ ഇവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ആർക്കും എനർജി ഇല്ല. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകും, അതെല്ലാം അവര്
1: സമ്മതിക്കും. ഓക്കെ, ശരി ശരി ശരി. അപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ എല്ലാവരെയും കണ്ടുമുട്ടാൻ സാധിച്ചതില്. നമുക്ക് വേണ്ടി, നമ്മുടെ ആശ്രയ FM വേണ്ടി വത്സല ടീച്ചർ ഒരു 4 വരി പാടുകയാണ് കേട്ടോ.
6: ോണിലെ പിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ ആമ കുറുമ്പനും
1: മറന്നുപോയി. അത്രയുള്ളൂ. എന്നാലും പാടാൻ കാണിച്ച ഒരു മനസ്സാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഈ നാട്ടിനെ പറ്റി പറയാനുള്ള ഒരു അവസരമാണ്. നിങ്ങളൊരു ജനപ്രതിനിധിയെ കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പോസിറ്റീവും പറയണം, നെഗറ്റീവും പറയണം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നാട് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ്. ആ കാരണങ്ങളോടൊപ്പം തന്നെ ഈ നാട്ടിൽ വേണമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തുറന്നു പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. ആരെങ്കിലുമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നെങ്കിൽ വരട്ടെ. അപ്പോൾ വ്യക്തിപരമായിട്ട് ആർക്ക് വേണോ മൈക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ നാട്ടിൽ ഫീൽ ചെയ്യുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറയാം.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണരങ്ങാണ്. പെണ്ണരങ്ങിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ASTRA FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ കേട്ട് ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം തിരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പെണ്ണരങ്ങിലേക്ക്.
1: ഞങ്ങള് തിരുവോണത്തിന് തിരുവോണ ഓട്ടത്തിന്റെ അന്നൊക്കെ കുടുംബശ്രീയായിട്ട് എല്ലാവരുമായിട്ട് ഒന്നുകൂടും, ഒത്തുകൂടും. പിന്നെ അത് കഴിഞ്ഞ് തിരുവാതിര, പ്രധാന വെപ്പ്, ഓരോ വർഷം ഓരോ ഐറ്റങ്ങളായിരിക്കും. ബിരിയാണി വെപ്പ്, ഇതെല്ലാം ഞങ്ങൾ എല്ലാരും കൂടെ പിരിച്ചു കൂട്ടി തന്നെ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷവും. എല്ലാവരും ഒത്തുകൂടും,
0: ആ ഒത്തുകൂടുന്നതാണ് ചേച്ചിക്ക് ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല,
1: ഒരു പ്രശ്നവുമില്ല,
0: ഒന്നുമില്ല.
1: ഇന്ന് വരെ ഇല്ല, ഈ 4 വർഷമായി ഒരു പ്രശ്നം.
0: നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: നാട്ടിലെല്ലാം പിന്നെ ഓരോ വീടുകളിൽ പല കാര്യങ്ങളല്ലേ.
0: നാട്ടിലെ വീടുകളല്ലാതെ പൊതുവായിട്ട് നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: ബാധിക്കുന്ന പ്രശ്നമുണ്ട്. റോഡുകൾ ഇങ്ങനെ കിടക്കുക സാറേ, അങ്ങോട്ടൊക്കെ ചെന്ന് നോക്കണം. പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ഞങ്ങളുടെ വീടിന്റെ അങ്ങ് താഴോട്ടാണെങ്കിൽ ഇറങ്ങി പോകാനേ ഒക്കത്തില്ല. കാരണം ഈ കണ്ടം ഇങ്ങനെ പൂട്ടി അടിച്ചു കിടക്കുന്ന അതേ രീതിയാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ. പറഞ്ഞു മടുത്തു, അതാണ് പ്രശ്നം.
2: ഇവിടെ റോഡുകളുടെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ കുറച്ചു വിധം അളന്നിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ കുറച്ച് വീടുകള് വീടുകളില്ലാത്തവരുണ്ട്. അപ്പൊ അവർക്കുള്ള വീടുകളൊക്കെ വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവർക്ക് കുറച്ച് പിന്നെ സാമ്പത്തിക സഹായമൊക്കെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു.
0: അതാണ് ബാക്കിയെല്ലാം കൊണ്ട് ഈ നാട് നല്ലതാണ്.
2: ബാക്കിയെല്ലാം കൊണ്ട് നല്ലതാ. പിന്നെ
3: ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തെരുനായ്ക്കളുടെ പ്രശ്നമാണ്. അതൊരു വലിയ പ്രശ്നം തന്നെ. ഞങ്ങൾക്കൊരു പിന്നെ കന്നുകാലിയിലെ വളർത്തി ജീവിക്കാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് ഏറ്റവും വലിയ തെരുനായ്ക്കളുടെ പ്രശ്നം. പിന്നെ ഈ ചില ആൾക്കാരുടെ പ്രശ്നങ്ങളും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ റോഡ്, ലൈറ്റ് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. വലിയ ലൈറ്റുകളൊക്കെ ഓഫായി കിടന്നിട്ട് ഇപ്പം 4 മാസം 5 മാസത്തോളം ആയി. ഒരുപാട് ലൈറ്റുകളൊക്കെ ഇങ്ങനെ പോയി കിടപ്പുണ്ട്. പിന്നെ റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാതെ കിടക്കുന്നു. അങ്ങനെ പ്രായമായവര് താമസിക്കുന്നിടത്തൊക്കെ ഇത് വലിയ പ്രശ്നം. അവർക്ക് ഒരു വണ്ടി വിളിച്ച് പോവാനോ ഒരു ഒന്ന് വയ്യാതായി കഴിഞ്ഞാൽ അവരെ എടുത്ത് ഇങ്ങ് മേളി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ കേസ് അപ്പോഴത്തെ അവരുടെ കാറ്റ് പോകാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ നടന്ന സംഭവമുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. പിന്നെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ.
0: പെണ്ണരങ്ങിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Mere Pardon's Golden Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ് കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.

സാധാരണ നമ്മള് പ്രോഗ്രാമില് പെണ്ണരങ്ങില് ആരെങ്കിലും ഒക്കെ ഒരു പാട്ട് പാടാറുണ്ട്. ആ പാട്ട് എന്ന് പറയുന്നത് ഒരു സിനിമാ പാട്ടാണ്. പക്ഷെ ഇന്ന് അല്പം വ്യത്യസ്തമായിട്ട് തന്നെ ഒരു പാട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ശ്ലോകമാണ് കേട്ടത്. ഭഗവത്ഗീതയിലെ കുറച്ച് ശ്ലോകങ്ങളാണ്. എന്തായാലും അതൊരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് നമുക്ക് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു കൊച്ചു മിടുക്കനാണ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കതൊന്ന് കേൾക്കാം.

0: ഇത് എവിടെ പോയാ പഠിക്കുന്നേ? ഭഗവത്ഗീതയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്.
1: എല്ലാ ഞായറാഴ്ചയോടും ഉണ്ട്.
0: കൊള്ളാം കൊള്ളാം, കീപ്റ്റ് അപ്പ്. അടിപൊളിയാണ്.
2: പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു?
3: സൂപ്പറാണ്, അടിപൊളി, ഇഷ്ടപ്പെട്ടു.
4: ഞങ്ങൾ കുറെ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവായിരുന്നു, നോക്കി നോക്കിയിരുന്ന. ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഈ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ റേഡിയോ പിന്നെ കുറെ നാളായിട്ട് കേടായിട്ട് ഞാൻ ഈ റേഡിയോ പരിപാടി ഒന്നും കേൾക്കുന്നില്ല. കംപ്ലീറ്റ് വാർത്തകളും എല്ലാം അറിയുന്നത്. ഫോണിന് 2 മണിയായാലും ഞങ്ങൾ ഉറങ്ങുന്നില്ല, എല്ലാ വാർത്തകളും ഇങ്ങനെ കേട്ട് പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു വേറിട്ടൊരു സംഭവം, വളരെ വളരെ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ ചാനലിലും അല്ല ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം.
5: വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും കൂടി.
6: ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയത്. ഞങ്ങൾ ഏറ്റവും വളരെ വളരെ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബശ്രീയിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞങ്ങൾ അതിൽ അതീവ സന്തോഷം അറിയിക്കുന്നു. ഇങ്ങനെ ഇനിയും ഇതുപോലെ പ്രോഗ്രാമുകൾ വരണമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. ഇനി ഈ പ്രോഗ്രാമിന് വൻ വിജയം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.
7: വളരെ സന്തോഷം വന്നതിൽ, എന്നെ വിളിച്ചു, ഇത് പറഞ്ഞതിലും വളരെ സന്തോഷം. ഞാൻ ഇവരോട് എല്ലാവരോടും പറഞ്ഞു ഇന്ന പോലെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലയോ, എല്ലാവരും കൂടെ ഒത്തുകൂടണം പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും നല്ലതായിട്ട് വന്നു. നമുക്ക് വളരെ സന്തോഷമായി, ഒരുപാട് സന്തോഷമായി ഇതിൽ വന്നതിൽ.
0: വൈകി ആയാലും ഒരു അംഗം കൂടി വന്നിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെടാം. പേരെന്താ?
8: എന്റെ പേര് മണിയമ്മ.
0: എന്ത് പറ്റി ലേറ്റ് ആയേ?
8: ഞാൻ തിരുവനന്തപുരം വരെ.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
8: ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ നാത്തൂനുണ്ട്, ചേട്ടനുണ്ട്, മക്കളുണ്ട്.
0: സന്തോഷമായിട്ട് പോകുന്നു?
8: പോകുന്നു.
0: എത്ര വർഷമായി ഇപ്പൊ കുടുംബശ്രീയില്?
8: ഞാൻ ഇവിടെ തുടങ്ങിയിട്ടൊന്നും
0: നല്ല അടുപ്പമാണോ? നല്ല അംഗങ്ങളാണോ എല്ലാവരും?
8: എല്ലാരും നല്ല അംഗങ്ങള്, നല്ല സ്നേഹമായിട്ട് പോകുന്നു.
0: കല്യാൺ കുടുംബശ്രീയോടൊപ്പം ഇത്രയും നേരം ഞാൻ ചെലവഴിച്ചു, കുറച്ച് സമയം കൂടി നിങ്ങളോടൊപ്പം പങ്കിടണമെന്നുണ്ട്. പക്ഷെ സമയം വൈകി, എല്ലാവർക്കും വീട്ടിൽ പോകണം, പലർക്കും വീട്ടിൽ നിന്നൊക്കെ വിളികളൊക്കെ വന്നു തുടങ്ങി. ഒരിക്കൽ കൂടി നമുക്ക് വീണ്ടും വീണ്ടും കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനും കല്യാൺ കുടുംബശ്രീക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ.
9: കേട്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണരങ്ങാണ്. പെണ്ണരങ്ങിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Chicken kazhikkanamengil Malabarinte yatharth fried chicken thanne venam. Malabar fried chicken, Ambarathunkala, Izhukod, branch Thoppilkadavu, Kollam. Oro biteilum crispy with Malabar flavor.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: പെണ്ണരങ്ങിലേക്ക് സ്വാഗതം. പെണ്ണരങ്ങുള്ളത് സദാനന്ദപുരം നവമി കുടുംബശ്രീയോടൊപ്പമാണ്. ആദ്യമായിട്ടാണ് ഇത്രയേറെ പേടിച്ച മുഖങ്ങളുള്ള ഒരു കുടുംബശ്രീയിലേക്ക് പെണ്ണരങ്ങ് എത്തുന്നത്. കാര്യം എനിക്കറിയായിരുന്നു, ഈ പ്രോഗ്രാമിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത കുറെ ചേച്ചിമാരാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. എന്തായാലും ഞാൻ പ്രോഗ്രാമിനെ പറ്റി കുറച്ച് ഐഡിയ ഒക്കെ കൊടുത്തെങ്കിലും അവർക്ക് ഇപ്പോഴും പേടിയാണ്. എന്താ ഞാൻ ചോദിക്കുക, എന്തൊക്കെ ഇനി ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്നതാണ്. ആ ചിന്തയൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. എന്നാലും ആ ഉള്ളിന്റെ ഉള്ളിലുള്ള പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടാസ്ക് കൂടുതൽ കൊടുത്താലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ. വേണ്ടാന്ന് പറയാണ്, ഒരേ സ്വരത്തില് ഒരേ സ്വരമുള്ള കുറെ ചേച്ചിമാരാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നമ്മൾ അതിഥിയായിട്ട് വിടുത്തി വന്ന ഉടനെ തന്നെ നമുക്ക് വേണ്ടുന്ന സ്വീകരണങ്ങളൊക്കെ തന്നു, നമുക്ക് വേണ്ടുന്ന വെൽക്കം ഒക്കെ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. 15 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. ചില സാഹചര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാവർക്കും ഒന്ന് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. ഏകദേശം 10 അംഗങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പേടി മാറ്റുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ ആശ്രയ FM 90 വേണ്ടി പെണ്ണരങ്ങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഇവിടത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നമ്മളെ ഇവിടേക്ക് നയിച്ച നമ്മുടെ ചേച്ചിയുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ, നവമി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അഞ്ചു ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയെ പരിചയപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പെണ്ണരങ്ങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണരങ്ങാണ്. പെണ്ണരങ്ങിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.

0: ഒപ്പം. നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ കേട്ട് ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം തിരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പെണ്ണരങ്ങിലേക്ക്. അപ്പൊ ചേച്ചിയെ പരിചയപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ പെണ്ണരങ്ങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ചേച്ചി നമസ്കാരം. അഞ്ജു എന്നാണ് പേര്. ഞാൻ ആദ്യം വിളിച്ചപ്പോ എന്താ കരുതി ഇത് പ്രോഗ്രാം വേണ്ടെന്ന് വെക്കാന്ന് ചിന്തിച്ചോ?
1: ഒന്നാമത്തെ കാര്യം എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ വരാറില്ല, എല്ലാം ജോലിക്ക് പോകുന്നവരൊക്കെ. അപ്പം സൺഡേയിലും വർക്കിംഗ് ഡേ ആയിട്ടുള്ളതുണ്ട്. അപ്പം എല്ലാരും ഇല്ലാതെ എങ്ങനെയാ നടത്തുന്നേ, ഒരുമിച്ചില്ലാതെ എങ്ങനെയാ നടത്തുന്നേ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനി കുറച്ചുകൂടെ നീട്ടി വെച്ചാലോ എന്ന് വിചാരിച്ചു. എല്ലാരും കിട്ടുന്ന ഒരു ദിവസത്തേക്ക്.
0: ചേച്ചിയുടെ വീട്ടിലേക്കാണോ ഞങ്ങൾ എത്തിയിട്ടുള്ളത്?
1: അല്ല, ഏലിയം നമ്മുടെ കുടുംബശ്രീയിലെ അംഗമാണ് ഏലിയം.
0: അപ്പൊ ഏലിയാമ്മ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അഞ്ജു ചേച്ചിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡും മോളും ഉണ്ട്.
0: അവരൊക്കെ എന്ത് ചെയ്യുന്നു?
1: ഹസ്ബൻഡ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. മോള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കും.
0: പ്രസിഡന്റ് ആയിട്ട് എത്ര വർഷമായി?
1: പ്രസിഡന്റ് ആയിട്ട് 2 വർഷം.
0: ഈ 2 വർഷത്തില് ഈ പ്രസിഡന്റ് ഇതേപോലെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കുകയും പിന്നീട് ഇങ്ങനെ പാവമായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ഒരാളാണോ എന്ന് എനിക്ക് ബാക്കി അംഗങ്ങളോട് ചോദിക്കണം കേട്ടോ. ബാക്കി അംഗങ്ങളോട് അങ്ങനെയാണോ പൊതുവെ ചേച്ചി?
1: അല്ല,
0: അങ്ങനെ അല്ല. അപ്പൊ യഥാർത്ഥ ആളെങ്ങനെയാണ്?
1: അങ്ങനെയല്ല, എല്ലാം നമ്മൾ എല്ലാ കാര്യം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്ന പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ പെട്ടെന്ന് ഒരു സംസാരിക്കാൻ ഒരു ടെൻഷൻ കാണുമല്ലോ, അതുണ്ട്. അതേ ഉള്ളൂ,
0: വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ.
1: വേറെ പ്രശ്നമൊന്നുമില്ല.
0: തീർച്ചയായിട്ടും. അപ്പൊ ഈ കുടുംബശ്രീയെ പറ്റി എന്താ ചേച്ചിയുടെ അഭിപ്രായം?
1: കുടുംബശ്രീ നല്ലതാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പദ്ധതിയല്ലേ. അപ്പൊ നല്ല രീതിക്ക് കൊണ്ടുപോവാണെങ്കിൽ കുടുംബശ്രീ നല്ല.
0: അപ്പൊ നമ്മുടെ നവമി കുടുംബശ്രീയെ പറ്റി എന്താ അഭിപ്രായം?
1: നവമി കുടുംബശ്രീ നല്ലതാ. കുടുംബശ്രീയില് പ്രവർത്തനങ്ങളിലാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിക്ക് പോകുന്നു. നമ്മുടെ വാർഡ് തലത്തിലും പഞ്ചായത്തിന്റെ ആണെങ്കിലും എല്ലാത്തിലും എന്ത് പരിപാടികൾ, വികസന പരിപാടികൾ വരുമ്പോഴും കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പോവാറുണ്ട്. കുടുംബശ്രീയുടെ ഞങ്ങളും അതിൽ ഭാഗമാവാറുണ്ട്.
0: സന്തോഷമാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
2: പെണ്ണരങ്ങിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
5: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Yathrakal ini tension illade ningalude yathrakalkku avashyamaya air ticketing, visa service, hotel reservation, embassy attestation thudangiyavellam kuranja chilavil easy aayi Fly Unique ilude. Fly Unique Travel and Tours, Kottarakara.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ കേട്ട് ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം തിരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പിണ്ണരങ്ങിലേക്ക്.
1: അങ്ങനെ എന്തായാലും നമ്മൾ പ്രസിഡന്റിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു, ഇനി സെക്രട്ടറിയിലോട്ട് പോവാണ്. സാധാരണ കുടുംബശ്രീയിൽ വന്നിട്ട് പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ സെക്രട്ടറി ആരാണെന്ന് ചോദിക്കുമ്പോൾ മറ്റൊരാൾ പറയാറുണ്ട്. ഇത് പ്രസിഡന്റ് ഓക്കെ പറഞ്ഞു, പക്ഷേ സെക്രട്ടറി ഒരു അല്പം സംശയത്തോടു കൂടിയാണ് ഞാനോ എന്ന് ചോദിച്ചു. അത് പഴയ സെക്രട്ടറി ആണോ, ഇനി ആളറിയാതെ സെക്രട്ടറി ആയതാണോ ആക്കിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചറിയണം. നമസ്കാരം. പേരെന്താണ്? ചേച്ചി, എന്താണ് ഇങ്ങനെ ഒരു സെക്രട്ടറി സംശയത്തിലേക്ക് എത്തിച്ച കാര്യം? എന്താണ്,
2: നല്ല ജോലിക്ക് പോകുന്നോണ്ട് മാറണമെന്ന് പറഞ്ഞത്?
1: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു അവസരം കിട്ടിയതല്ലേ, ഇന്ന് അങ്ങ് മാറിയേക്കാം എന്ന് വിചാരിച്ചാണെന്ന് തോന്നുന്നു ചേച്ചി ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി പറഞ്ഞു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ ഹസ്ബൻഡുണ്ട്, രണ്ട് പിള്ളേരുണ്ട്, അമ്മ അച്ഛനുണ്ട്.
1: എന്താ ജോലി?
2: കാഷ് ഫാക്ടറി വർക്ക് ചെയ്യുന്നു.
1: അപ്പോ ഹാപ്പി ആയിട്ട് പോവാണ്? സെക്രട്ടറി ആയിട്ട് എത്ര വർഷമായി?
2: ഇപ്പം 4 വർഷം. ഇടയ്ക്ക് വേറെ ആള് കയറി, ആദ്യം ആയിരുന്നു, പിന്നെ ഇടയ്ക്ക് വേറെ ആള്.
1: എങ്ങനെയുണ്ട് സെക്രട്ടറി ആയിട്ട്? ഈ കുടുംബശ്രീ പൊതുവെ
2: എങ്ങനെയൊക്കെ
1: പ്രശ്നങ്ങളുണ്ട്? ഇവിടെ പറഞ്ഞിട്ടുണ്ടേ, എല്ലാരും കേട്ടോണം. ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്, സാധാരണഗതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാറ്?
2: ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാറി. ഇപ്പൊ കുഴപ്പമില്ല, നല്ലതാണ്.
1: ഈ ഇതിനകത്ത് പ്രശ്നക്കാരായിട്ടുള്ളവരുണ്ടോ? ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട്. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് സൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: ആളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുൾ ട്രാക്സ് ഒക്കെ കേട്ട് ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം തിരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പെണ്ണരങ്ങിലേക്ക്. ഇനി എന്തായാലും നവമി കുടുംബശ്രീയിൽ നമ്മൾ തിരികെ എത്തുമ്പോഴേ പെണ്ണരങ്ങിൽ ഇനി ഞാൻ പരിചയപ്പെടുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള രണ്ടുപേരെയാണ്. സാധാരണ ഞാനൊരു അവർ ഇരിക്കുന്ന ഒരു ഓർഡറിനൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു പോകാറുണ്ട് പേരും സ്ഥലവും ഒക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ കൂടുതൽ സംസാരിക്കുന്നതും കൂടുതൽ എനർജിയോടുകൂടി ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല, നവമി കുടുംബശ്രീയിൽ ഈ ഇരിക്കുന്ന രണ്ടംഗങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ആക്റ്റീവായിട്ട് സംസാരിക്കാനൊക്കെ പോണേന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ചിരിയുണ്ട് രണ്ടുപേർക്കും. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പോകുന്നത് സീനിയർ ആയിട്ടുള്ള രണ്ടുപേരെയാണ്. കുസൃതി കുട്ടികളിൽ നിന്ന് വർത്താനം പറയുമ്പോൾ ഞാനും ഇവിടെ പ്രോഗ്രാം എടുത്തോണ്ടിരുന്നപ്പോ അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്?
1: വിജയമ്മ.
0: വിജയം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പേരാട്ടോ. എല്ലാ കുടുംബശ്രീയിൽ പോകുമ്പോഴും ഒരു വിജയമ്മ എവിടെ കാണും. ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ ആ വിജയമ്മ തന്നെയായിരിക്കും. ഈ വിജയമ്മ എങ്ങനെയാണോ അങ്ങനെയാണോ ഈ വിജയമ്മ?
1: പാട്ടൊന്നുമില്ല.
0: പാട്ടൊന്നുമില്ല. ശരി, വീട് എവിടെയാണ്? ശരിക്കും വിവാഹം ചെയ്ത് ഈ നാട്ടിൽ വന്നയാണോ അത് ഈ നാട് ഇവിടെ തന്നെയായിരുന്നോ ജനിച്ചതും വളർന്നതും?
1: ഞാൻ ജനിച്ചതും വളർന്നതും തളിച്ചറ നാട്, കൊണ്ടുപോയത് വെളിയത്ത്. ഞങ്ങളിപ്പോ വസ്തു മേടിച്ച് താമസിക്കുന്നത് ഇവിടെ.
0: അപ്പൊ മൂന്ന് നാട്ടിൽ നിന്ന് ആ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വസ്തു മേടിച്ച് മാറാനായിട്ടുള്ള കാര്യം, അത് ഒത്തിരി വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്?
1: ഇവിടെ വന്നിട്ട് അഞ്ചു വർഷമായി.
0: അഞ്ചു വർഷം ആവുന്നോളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് ബാക്കി സ്ഥലങ്ങളിൽ താമസിച്ച് വെച്ചിട്ടും ഒക്കെ ആണെങ്കിൽ കുറവാണ് അഞ്ചു വർഷം. എങ്ങനെയുണ്ട് ഈ അഞ്ചു വർഷം ഇവിടെ താമസിച്ചിട്ട്? ഇഷ്ടം ഇവിടെ തന്നെയാണോ അതേ പഴയ നാടാണോ? ഇവിടെ തന്നെ. എന്ത് പറ്റി ഇങ്ങോട്ട് ഒന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ടുള്ള കാരണം?
1: വരണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ വന്നു.
0: ഈ കുടുംബശ്രീയിൽ ജോയിൻ ചെയ്തിട്ട്
1: ഒരു മാസം ആയതേ ഉള്ളൂ.
2: നമ്മുടെ കുടുംബശ്രീയില് രണ്ടുപേര് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അവർക്ക് പകരമായിട്ട് മൂന്ന് പേരെ എടുത്തു. അങ്ങനെയുള്ളതാണ് ഈ വിജയമ്മ ചേച്ചി, അമ്മിണി ചേച്ചി, രമണി ചേച്ചിയൊക്കെ.
0: അങ്ങനെ മൂന്ന് പേരെ നിങ്ങൾ അപ്പോഴേ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവരിങ്ങോട്ട് വരണോന്ന് പറഞ്ഞു, രണ്ടുപേര് പോയി, ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പകരത്തിന് വരാനുള്ള ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞ് വരൂല എന്ന് വല്ലതും പറഞ്ഞു?
1: പറഞ്ഞില്ല.
0: ശരിക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു.
1: ഉണ്ടായിരുന്നു.
0: ഈ അഞ്ചു വർഷം കൊട്ടാരക്കര വന്ന് താമസിച്ചിട്ട് അതുവരെയും വേറൊരു കുടുംബശ്രീയിൽ എന്താ പോവാത്തെ?
1: എനിക്ക് വെളിയത്തുണ്ടായിരുന്നു.
0: ഇവിടെ വന്നതിന് ശേഷം പോയില്ല.
1: പിന്നെ അവിടെ നമ്മളെല്ലാം കളഞ്ഞു അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പം പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാം എഴുതിയൊക്കെ കൊടുത്തിട്ട് ഇനി പോരുന്നത്.
0: അപ്പൊ സന്തോഷമായിട്ട് ഈ കുടുംബശ്രീയോടൊപ്പം പോവാണ്. ഈ ഒരു മാസത്തില് ഈ സ്കൂളിലൊക്കെ പുതിയ പിള്ളേര് വരുമ്പോ സീനിയർ ആയിട്ടുള്ള പിള്ളേര് ഓരോന്ന് ചോദിക്കുമല്ലോ, അല്ലെങ്കിൽ പറഞ്ഞു തരും ഇങ്ങനെയാണ് ഇവിടുത്തെ നിയമങ്ങൾ, ഇതാണ്, ഇതനുസരിക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ എവരുടെ ഭാഗത്തു നിന്ന് ട്രെയിനിങ് ഒക്കെ കിട്ടി?
1: കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്.
0: അങ്ങനെ ആരാ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് തന്നെ?
1: ഞാനിങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു.
0: ഈ സെക്രട്ടറി വരാറില്ല?
1: ഇല്ല, ഞാൻ കണ്ടിട്ടില്ല.
0: ഈ പ്രസിഡന്റ് എങ്ങനെയാണ്? ആള് ദേഷ്യത്തിലാണോ?
1: പ്രശ്നം
0: ഇനി ഞാൻ വരും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന വിജയമ്മ. പിന്നരെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിങ് ആശ്രയ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: കോപം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
3: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
4: എനിക്ക് കുറേ

0: ഫേവറേറ്റ് സിനിമകളുണ്ടേ. നീ നമ്മുടെ ആശ്രയ എഫ് 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
1: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
2: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

നവമി കുടുംബശ്രീയിലെ ഓരോ വ്യക്തികളെയും നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആണ് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അവരുടെയൊക്കെ ഓറ എന്താണ്, ആ ഒരു വൈബ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും സംസാരിച്ചു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കുടുംബശ്രീയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കേണ്ട പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ഇതിനകത്ത് വളരെ സമാധാനത്തോടു കൂടി സംസാരിക്കുകയും ബാക്കി അംഗങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വാമപ്പായി വരും, അവരൊരു ഒഫീഷ്യൽ രീതിയിൽ എന്നോട് സംബന്ധിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും പെണ്ണരങ്ങ് നവമി കുടുംബശ്രീയോടൊപ്പം ചെലവഴിക്കുമ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ദിവസമായി മാറുമെന്നുള്ള ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്. തുടക്കത്തിലെ ആ ഒരു പവർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ബാക്കി കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. കേട്ടുകൊണ്ടേയിരുന്നുള്ളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മലയാള സിനിമാ ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു സിനിമയാണ് 1981 പുറത്തിറങ്ങിയ കൂൾലകം. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാബോർഡ്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് മീ ആർ ജി ശ്രീശാന്ത്.
1: ലക്ഷ്മി പ്രസാദിച്ചെന്നാ തോന്നണേ, പ്രഭാകരൻ പുതിയ ബോട്ട് കടലിറക്കിയതല്ലേ, കന്നിക്കോളാണ്.
2: കടലെ മീനെ ചതക്കില്ല ഗോപാല.
1: ആ താൻ ചരക്കിന് വില പറയടോ.
2: പറഞ്ഞു. 300 രൂപയുണ്ട്, ദാമോന്റെ ഇരിക്കട്ടെ.
1: എന്റെ കടം വീട്ടാനാണോ ഇത്രത്തിടുക്കം? ഇത് പ്രഭാകരന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒക്കെ ആവശ്യം കാണും.
0: സി വി ഹരിഹരൻ നിർമ്മിച്ച് പി എൻ സുന്ദരം സംവിധാനം ചെയ്ത കൂൾലക്കം അക്കാലത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു. മലയാളത്തിന്റെ മഹാനടൻ മധു, ആക്ഷൻ സാമ്രാട് ജയൻ, എം എൻ നമ്പ്യാർ, സുകുമാരൻ, ബാലൻ കെ നായർ, സുമലത, കെ ആർ വിജയ, സോമൻ, ഉമ്മർ, സുകുമാരി തുടങ്ങി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച താരനിരയാണ് ഈ സിനിമയ്ക്കായി ഒന്നിച്ചത്. ചിത്രത്തിന്റെ കഥ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു അപ്രതീക്ഷിത സംഭവത്താൽ വേർപിരിഞ്ഞു പോകുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെയും അവർ പിന്നീട് പല സാഹചര്യങ്ങളിൽ വളർന്ന് വലുതായി പരസ്പരം തിരിച്ചറിയാതെ കണ്ടുമുട്ടുന്നതിന്റെയും ഒടുവിൽ ദുഷ്ടശക്തികൾക്കെതിരെ അവർ ഒന്നിക്കുന്നതിന്റെയും കഥയാണ് കൂൾലക്കം.
2: മൂപ്പ, എന്റെ ബാബു മോൻ ഞാൻ ആരാക്കാൻ പോകുന്നു അറിയാം? ഒരു ഡോക്ടർ.
1: അപ്പോ അപ്പൂനെയോ?
2: ഇവൻ എന്നെ പോലെ തന്നെ മണ്ടനാ. ഇവനെ ഞാൻ ചുക്കാൻ പിടിപ്പിക്കും. വള്ളത്തിന്റെ അല്ലേ കപ്പൽ, വലിയ കപ്പൽ. എഞ്ചിനീയർ സാർ എന്താ കരയുന്നേ? വാ വാ വാ വാ.
1: ഇവനാണോ എഞ്ചിനീയർ?
2: മൂപ്പ, നമ്മൾ ഈ കടലല്ലേ കണ്ടിട്ടുള്ളൂ, ഇവനെ ഞാൻ 7 കടലും കാണിക്കും. 7-ാം കടലിന് അക്കരയായിട്ട് പഠിപ്പിക്കും.
0: ഈ സിനിമയുടെ പ്രേക്ഷക സ്വീകാര്യതയെ പറ്റി പറഞ്ഞാൽ വാക്കുകൾ തികയാതെ വരും. കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിനിടെയാണ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മലയാളത്തിന്റെ മഹാനടൻ ജയൻ എന്ന അതുല്യ പ്രതിഭയെ നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ജയന്റെ അവസാന ചിത്രം എന്ന നിലയിൽ തിയേറ്റേഴ്സിലേക്ക് ഇരച്ചു കയറിയത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. ഓരോ സീനിലും ജയനെ കാണുമ്പോൾ തിയേറ്ററിൽ മുഴുകിയ കൈയടികൾക്കും കണ്ണീരിനും അതിരില്ലായിരുന്നു. മലയാള സിനിമ അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനത്തിരക്കായിരുന്നു അന്ന് കൂൾലക്കത്തിന് ലഭിച്ചത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പിരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.

0: ബ്ലാക്ക്ബോർഡ്. ഇനി കൂളക്കൾ എന്ന സിനിമയുടെ കഥയിലേക്ക് നമുക്കൊന്ന് കിടക്കാം. വിധി ഒരു കുടുംബത്തോട് കാണിക്കുന്ന ക്രൂരതയിൽ നിന്നാണ് കൂളക്കം തുടങ്ങുന്നത്. അച്ഛനായ മധു കടലിൽ പോകുന്നതിനിടയിലുണ്ടാകുന്ന ഒരു അപ്രതീക്ഷിത അപകടത്തെ തുടർന്ന് ആ കുടുംബം ചിതറിപ്പോവുകയാണ്. വിധിയുടെ വിളയാട്ടത്തിൽ ഒരമ്മയ്ക്ക് തന്റെ മൂത്ത രണ്ട് മക്കളെയും നഷ്ടപ്പെടുന്നു. ഇളയ മകനെ മാത്രമാണ് ആ അമ്മയ്ക്ക് കൂട്ടിലുള്ളത്. എന്നാൽ വേർപിരിഞ്ഞ ആ മക്കളുടെ ജീവിതം പിന്നീട് തികച്ചും വ്യത്യസ്തമായ ഒരു ചുറ്റുപാടിലായിരുന്നു.
1: കടലിൽ പോയ കെട്ടിയന്റെ ജീവൻ കുടിലിരിക്കുന്ന പെണ്ണിന്റെ കയ്യിലാണെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എങ്കിലും ഇത്രയും നല്ലവളായി നിനക്കേ കയറി വന്നു പോയതാണ് കഷ്ടം.
2: മോം കരയാതെ, അമ്മയ്ക്ക് സുഖമില്ല. നിന്റെ വിധി ഇതാണെങ്കിൽ സഹിക്കാതെ എന്ത് ചെയ്യും ലക്ഷ്മി?
1: കരയാതെ മോളെ, കരയാതെ.
0: മൂത്ത കുട്ടി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വളർന്നു വലുതാകുന്നത് തെറ്റിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്, ചുരുക്കി പറഞ്ഞാൽ ഒരു കള്ളനായിട്ട്. ഈ കഥാപാത്രത്തെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയൻ അവതരിപ്പിച്ചത്. രണ്ടാമത്തെ കുട്ടിയാകട്ടെ ഒരു ട്രെയിനിൽ വെച്ച് കണ്ടുകിട്ടുന്ന ഒരു ദമ്പതികളുടെ കൈകളിലാണ് എത്തിച്ചേർന്നത്. അവർ അവനെ എടുത്ത് വളർത്തുകയും ഒരു വലിയ പണക്കാരനാക്കി മാറ്റുകയും ചെയ്തു. അതേസമയം അമ്മയോടൊപ്പം വളർന്ന ഇളയ കുട്ടി തികച്ചും ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്.
3: വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്.
4: പ്രശംസ എനിക്ക് ആവശ്യമില്ല മിസ്റ്റർ എസ് കെ.
3: വാട്ട് അബൌട്ട് ദിസ് വൺ?
4: ഇത് ഞാൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു.
3: നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ?
4: അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്.
3: നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്?
0: കാലങ്ങളങ്ങനെ കടന്നത്. തീർത്തും വ്യത്യസ്തരായ മൂന്ന് പേരായി ജീവിക്കുന്ന ഇവർ പിന്നീട് പല സാഹചര്യങ്ങളായി പരസ്പരം കണ്ടുമുട്ടുകയാണ്. ആ കണ്ടുമുട്ടുകൾക്കൊടുവിൽ തങ്ങൾ ഒരേ രക്തമാണെന്നും നഷ്ടപ്പെട്ടുപോയ സഹോദരങ്ങളാണെന്നുമുള്ള സത്യം അവർ തിരിച്ചറിയുന്നു. തുടർന്ന് തങ്ങളുടെ കുടുംബത്തിന് ഭീഷണിയായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ വകവരുത്താൻ അവർ ഒന്നിച്ചിറങ്ങുകയാണ്. ആ വലിയ പോരാട്ടം ചെന്നെത്തുന്നത് ശ്വാസം അടക്കി പിടിച്ച് മാത്രം കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു ക്ലൈമാക്സിലേക്കാണ്. അങ്ങനെ മൂത്ത കുട്ടിയായ ബാബു, അതായത് നമ്മുടെ ജയൻ, ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. സിനിമയിലെ ആ രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് യഥാർത്ഥ ലൈഫിലും മലയാളികളുടെ പ്രിയപ്പെട്ട ജയൻ നമ്മെ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞത് എന്നത് ഈ സിനിമയെ കൂടുതൽ വൈകാരികമാക്കി.

0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജെൻഡർ മന്ദിരലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി മൂന്നാംഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
2: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा. इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा. इस बात को हम लोगों ने माना है.
0: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പെൻ ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും AIR News_ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർകോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എഡ്യൂടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, ഇക്യൂബ് ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡുമാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സോങ്സുകളുമായി മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: കോളിളക്കം എന്ന സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത അതിലെ അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. പ്രത്യേകിച്ച് ജയൻ തന്റെ സ്വതസിദ്ധമായ സംഭാഷണ ശൈലി കൊണ്ടും ആരെയും വിസ്മയിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ജയൻ ഈ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. ഒരു ഡ്യൂപ്പിന്റെയും സഹായമില്ലാതെ സാഹസിക രംഗങ്ങളിൽ അഭിനയിക്കാനുള്ള ജയന്റെ അനിശ്ചയദാർഢ്യമാണ് ഈ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയത്.
1: ഞാൻ ബാബുവാണമ്മേ, ഞാൻ അപ്പനെ കണ്ടു, അവൻ എല്ലാ വിവരവും എന്നോട് പറഞ്ഞു.
0: മധുവിന്റെ പക്വതയാർന്ന അഭിനയവും കെ ആർ വിജയുടെ വൈകാരികമായ മുഹൂർത്തങ്ങളും ബാലൻകി നായരുടെ ഗാംഭീര്യമുള്ള വില്ലൻ വേഷവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇനി അണിയറ പ്രവർത്തനയുടെ കാര്യത്തിലേക്ക് വന്നാൽ സംവിധായകൻ പി എൻ സുന്ദരത്തിന്റെ മികവ് ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാൻ സാധിക്കും. അക്കാലത്തെ ഏറ്റവും മികച്ച ക്യാമറ വർക്കുകളും ത്രില്ലടിപ്പിക്കുന്ന സംഘടന രംഗങ്ങളും കോളിളക്കത്തെ ഒരു നിലവാരമുള്ള ആക്ഷൻ സിനിമയാക്കി മാറ്റി.
2: ബാബുമോനെ ഞാൻ കാണിച്ചു തരാം, അച്ഛനും അമ്മയും മക്കളും കണ്ടുമുട്ടാൻ തിരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. തമ്പി സാർ എത്തിയോ?
3: നിങ്ങളോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്.
2: അതിനെന്താ വിരോധം? പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാം, ഒരു സുഹൃത്തെന്ന നിലയ്ക്കാണോ അതോ പോലീസ് ഓഫീസർ എന്ന നിലയ്ക്കാണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്?
3: ഒരു സുഹൃത്തെന്ന നിലയിൽ നിങ്ങൾ എനിക്ക് കീഴടങ്ങിയാൽ എന്നിലെ സുഹൃത്തായിരിക്കും നിങ്ങളോട് സംസാരിക്കുക.
0: എം എസ് വിശ്വനാഥൻ എന്ന ഇതിഹാസ സംഗീത സംവിധായകനാണ് ഈ സിനിമയ്ക്ക് ഈണം നൽകിയത്. ദാസേട്ടനും ജാനകിയമ്മയും ഉൾപ്പെടെയുള്ള അനുഗ്രഹീത ഗായകർ പാടിയ ഇതിലെ പാട്ടുകൾ അക്കാലത്ത് വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. ഇനി സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ചും കളക്ഷനെ കുറിച്ചും പറയുമ്പോൾ 80s മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ളൊരു വലിയ ബഡ്ജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിക്കപ്പെട്ടത്. ഹെലികോപ്റ്ററുകളും വലിയ സെറ്റുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ സിനിമ ഒരു വമ്പൻ മുതൽമുടക്ക് തന്നെയായിരുന്നു. എന്നാൽ റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ തന്നെ തിയേറ്റേഴ്സിൽ നിന്ന് പണം വാരിക്കൂട്ടിയ ഈ സിനിമ 81 ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡാണ് സ്വന്തമാക്കിയത്. ഒരു സിനിമ എന്നതിലുപരി മലയാളികളുടെ പ്രിയപ്പെട്ട ജയൻ തന്റെ ജീവൻ നൽകി അനശ്വരമാക്കിയ ഒരു സിനിമ കൂടിയാണ് കോളിളക്കം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാബോർഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: pam.
1: Music Mappas.
2: Hi, hello, good evening and welcome to Music Mappas with me, RJ Elikutti. Puthu puthan cinemagalile beautiful aayilla trackukal ningalku kelpichu tharanaayittu Music Mappasil naan innum join cheyyarullathu. So innum adu pole manoharamaayittulla korchu paattukalokke aayittana ketto naan ningalude kooda join cheynathu. So first thanne enikkoru beautiful aayittulla paattine pattiyana parayanaayittullathu. Ee paattu nu parayunnathu sherikkum paranjittundengil oru magic paattaanu nu parayam. ഒരു മാന്ത്രിക വിദ്യയാണ് നമ്മളിൽ പരീക്ഷിക്കുന്നത്. ഞാനിത് എന്തുട്ടാ ഈ പറയുന്നത് എന്നിങ്ങനെ ആലോചിക്കുവാണെങ്കിൽ ഈ പാട്ടിന്റെ പേര് മാന്ത്രികം എന്നാന്നേ. യെസ്, മാന്ത്രികം എന്ന് പറയുന്ന ഒരു പാട്ടാണ് നമ്മൾ ആദ്യം തന്നെ കേൾക്കാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം.
2: നിവിൻ പോളിയും മമിത ബൈജുവും ചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അതിലെ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ് മാന്ത്രികം എന്നുള്ളത്. കേട്ടോ, കേൾക്കുമ്പോ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാന്ത്രികം വർക്ക്ഔട്ട് ആവുന്ന ഫീലാണ് ഈ ഒരു പാട്ടിനുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുറച്ച് പഴയ പാട്ടുകളൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ കേട്ട് ആ ഒരു പാട്ടിനോട് തന്നെ അലിഞ്ഞു ചേർന്ന് ആ ഒരു പാട്ടിൽ ഇങ്ങനെ വൈബ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫീൽ ഗുഡ് ഫീലൊക്കെ തരുന്ന കുറച്ച് പാട്ടുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു പാട്ടാണ് ബെത്ലഹേം യൂണിറ്റിലെ ഈ മാന്ത്രികം പാട്ട്. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ എം ജി ശ്രീകുമാർ സാറാണ് കേട്ടോ. വിനായക് ശശികുമാറിന്റെ വരികളാണ്. ആൻഡ് ഈ ഒരു പാട്ടിൽ തന്നെ കുറച്ച് കുഞ്ഞിപ്പിള്ളേര് പാടുന്ന ഒരു കിഡ്സ് കോറസ് പോർഷൻ ഉണ്ട്. ആ പോർഷൻ പാടിയിട്ടുള്ളത് മേധ ഗണേഷും ആദ്യ അനീഷും നില രാജയും ചേർന്നുകൊണ്ടാണ്. സോ നമുക്കറിയാം, പിള്ളേരുടെയൊക്കെ ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്ന പാട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അത് വേറൊരു സൂത്തിങ് ലെവലാണല്ലേ. അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തി കേൾപ്പിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ മാന്ത്രികം എന്ന പാട്ട്. ഗിരീഷ് ഏരിയുടെ സംവിധാനത്തിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിവിൻ പോളി, മമിത ബൈജു എന്നിവർക്കൊപ്പം സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ, ഷിൻഡ, പാർവതി അയ്യപ്പദാസ് എന്നിവരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലി മൂവി കൂടിയാണ് കേട്ടോ ഇത്. ആൻഡ് ഈ മൂവിക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ വിഷ്ണു വിജയ്. സോ എന്തായാലും ഓഗസ്റ്റ് 21 തീയതി തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ മാന്ത്രികം പാട്ട് കേട്ട് ഒന്ന് മാന്ത്രികമായിട്ട് വരാം നമുക്ക് നമ്മളുടെ മ്യൂസിക് മപ്പാസിലേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ എഫ് എം 99.9 നാട്ടാർക്കൊപ്പം.
3: മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.

ഭയങ്കര രസമാണ് ഈ പാട്ട് കേൾക്കാനായിട്ട്. രസഗുള പോലെ തന്നെ രസകരമായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഹായിലെ രസഗുള സോങ്. ജെൻ മാർട്ടിനാണ് ഈ ഒരു സോങ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അനിരുദ്ധ് രവിചന്ദർ പാടി, വിഷ്ണു വരികൾ എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ബൃന്ദ മാസ്റ്റർ ആണ് കേട്ടോ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ടുള്ളത്. കണ്ടോണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമുള്ള പാട്ടാണ്. ആൻഡ് നയൻതാരയും അതുപോലെ തന്നെ കവിനുമാണ് നമുക്ക് ഈ ഒരു പാട്ടിൽ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഈ ഒരു പാട്ടിനകത്ത്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നയൻതാര കെവിന്റെ ഒപ്പം ഭാഗ്യരാജ്, രാധിക, ശരത് കുമാർ, പ്രഭു, വി ടി വി ഗണേഷ്, സത്യൻ, അമൃത ശ്രീനിവാസൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഹായ്. വിഷ്ണു എടവൻ തന്നെയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിഘ്നേഷ് ശിവൻ, നയൻതാര, എസ് എസ് ലളിത് കുമാർ. സോ എന്തായാലും ഓഗസ്റ്റ് 14th ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തായാലും നമുക്ക് ഹായിലെ രസഗുള പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

ദി ലവ് ബോയ് ഈസ് ബാക്ക്. ആരെ പറ്റിയായി പറയുന്നല്ലേ? നമ്മുടെ പൃഥ്വിരാജ് സുകുമാറിനെ പറ്റി തന്നെ. ആ പഴയ റൊമാൻസ് എറയുമായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മുടെ ഖലീഫ മൂവിയിൽ. അതിലെ ഒരു പാട്ടിനെ പറ്റിയാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.

പറഞ്ഞു വരുന്നത് അസലായവളെ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കിനെ പറ്റിയാണ് കേട്ടോ. ഫ്രം ദ മൂവി ഖലീഫ. നമ്മളെ സിനിമാ പ്രേമികൾ എല്ലാവരും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഖലീഫ, പൃഥ്വിരാജ് സുകുമാരന്റെ. സോ അതിലെ ഒരു റൊമാൻറ്റിക് പാട്ടാണ് അസലായവളെ എന്നുള്ളത് കേട്ടോ. നമ്മുടെ ശ്രീരാമും മുഹമ്മദ് മക്ബൂൽ മൻസൂറും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ടാണ്. മുത്തുവാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജേക്സ് ബിജോയി ആൻഡ് അഗസ്ത്യ രാഗ്. സോ ജേക്സ് ബിജോയിയുടെയും സിത് ശ്രീരാമിന്റെയും ആ ഒരു കോമ്പിനേഷനില് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഇപ്പൊ നമ്മൾ നോക്കുവാണ് എങ്കിൽ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. അഖിൽ ജെ ചന്ദ്, മിലൻ ജോയി, സൂര്യ ശ്യാം ഗോപാൽ, മന്നൻ മൻസൂർ എന്നിവരൊക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു പാട്ടിന് ബാക്കിംഗ് വോക്കൽസ് കൂടി കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഇപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഖലീഫയിലെ അസലായവളെ എന്ന പാട്ട് നമുക്ക് കേൾക്കാം നമ്മളുടെ മ്യൂസിക് മെപ്പേഴ്സിലൂടെ. 1999 ഒപ്പം നാട്ടാർക്കൊപ്പം.

0: zaman hamile muna yile madhubile kalimaye.
1: Ashraya FM 90, Nadinoppam, Nattarkoppam.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ഉണ്ട്. ഈ ജൂലൈ 31st ആ മൂവി തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ആൻഡ് ദാറ്റ് മൂവി ഈസ് ടൈറ്റിൽഡ് ആസ് ഉന്മാദം. ഇതെന്തിനാ ഈ സിനിമയുടെ വിശേഷങ്ങൾ എല്ലാം ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണ ശ്രേയ FM 90 വിത്ത് മീ ആർജി ഏലിക്കുട്ടി.
1: മ്യൂസിക് മപ്പാസ്.

ഞാൻ പറഞ്ഞു വരുന്നത് അകലെ എന്ന് പറഞ്ഞൊരു പാട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. കുൻഷാക്കോ ബോബനും ലിജിമോൾ ജോസും ചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ് ഉന്മാദം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 31st ആ ഒരു സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ അകലെ എന്ന പാട്ട് ഇസ് കമ്പോസ്ഡ് ബൈ മുജീബ് മജീബ്. ലിറിക്സ് എഴുതിയിട്ടുള്ളത് വിനായക് ശശികുമാറാണ്. ആൻഡ് ദ സോങ് ഇസ് സങ് ബൈ ദ വൺ ആൻഡ് ഓൺലി ബിജിപാൽ സർ. പാടിയിരിക്കുന്നതിന്റെ ആ ഒരു ഭംഗി ആ ഒരു പാട്ടിന് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ശാലീന സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പാട്ടെന്ന് നമുക്ക് ഈ ഒരു പാട്ടിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. സം സ്റ്റോറീസ് നെവർ ഫൗണ്ട് എ ഹോം ഓൺലി എക്കോസ് എന്നാണ് കേട്ടോ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. സോ അത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴും ഇങ്ങനെ തോന്നും. എന്തായിരിക്കും ഉന്മാദം നമ്മളോട് പറയാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ചിന്തയൊക്കെ കൂറിയിടുന്നുണ്ട് ഈ ഒരു പാട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ബിജിപാൽ സാർ പാടിയിരിക്കുന്ന മുജീബ് മജീദിന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് പാട്ട് നമുക്ക് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ സുഖിപ്പാൽ സിനിങ് ആശ്രയ FM 99.9 ഫ്രം ദ ടാൾ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഒപ്പം. അരുൺ മാതേശ്വരൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, അനിരുദ്ധ് മ്യൂസിക് നൽകിയിരിക്കുന്ന സിനിമ, സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, ലോകേഷ് കനകരാജും വാമിക ഗബ്ബിയും ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന സിനിമ. ഇത്രയൊക്കെ കേട്ടപ്പോ മനസ്സിലായി കാണുള്ളൂ ഇത് ഏത് സിനിമയാണെന്ന്. യെസ്, DC-യിലെ ഒരു പുതു പുത്തൻ പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ് മ്യൂസിക് പപ്പാസിലൂടെ. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് പപ്പാസ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി, ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽ ആസ് ബുംബ ഡിഗ ഡിഗ.

ചിത്രീകരിക്കുന്ന ഒരു പാട്ടാണ്. വി ഓൾ നോ ദാറ്റ് അനിരുദ്ധിന്റെ പാട്ടുകൾക്ക് എപ്പോഴും ഒരു ക്ലാസ് ഉണ്ട് എന്നുള്ളതല്ലേ. സോ അതേ ക്ലാസ് ഫീൽ തന്നെയാണ് നമുക്ക് ഈ പാട്ടിലും ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഈ ഡി സി എന്ന് പറയുന്ന മൂവിയെ പറ്റിയും അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളെ പറ്റിയും ഒക്കെ ഒരുപാട് ചർച്ചകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡി സിയിലെ പാട്ടുകളെല്ലാം ഭയങ്കരമായിട്ടും ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഇടയിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന പാട്ട് കൂടിയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡി സിയിലെ അടുത്ത പാട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടാണ് ഉംബാ ഡിഗഡിഗ. അനിരുദ്ധ് രവിചന്ദർ കമ്പോസ് ചെയ്ത്, എസിംബർഗും വേടനും ചേർന്ന് ലിറിക്സ് എഴുതി, അനിരുദ്ധ് രവിചന്ദറും വേടനും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ട് കൂടിയാണ് കേട്ടോ ഇത്. അനന്തകൃഷ്ണനാണ് ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് അഡ്വൈസർ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ലോകേഷ് കനകരാജ്, വാമിക ഗബ്ബി, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്ന് അഭിനയിച്ച്, നമ്മുടെ അരുൺ മാധീശ്വരൻ ഡിറക്ട് ചെയ്ത്, സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡി സി മൂവിയിലെ ബുംബാ ഡിഗഡിഗ എന്ന പാട്ട് നമുക്ക് കേൾക്കാം മ്യൂസിക് ബപ്പാസിലൂടെ. എങ്കിലും ശ്രേയ ഫ്രം 1999.com.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

വിജയ് സാറും പൂജ ഹെഗ്ഡെയും ബോബി ഡിയോളും മമിതാ ബൈജുവും ഗൗതം വാസുദേവ് മേനൻ പ്രകാശ് രാജ് പ്രിയാമണി നരേൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ജനനായകൻ എന്നുള്ളത്. വെങ്കട് കെ നാരായണയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ എച്ച് വിനോദ്. നമുക്കറിയാം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊക്കെ ശേഷമാണ് ജനനായകൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വളരെയേറെ പ്രതീക്ഷയോടുകൂടി തന്നെ ആയിരുന്നു എല്ലാ വിജയ് ഫാൻസും ആ ഒരു സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ കുറെ സീനുകളും പാട്ടുകളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു ട്രിബ്യൂട്ടും വിജയ് സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എന്തായാലും നമ്മൾ ആ ഒരു സിനിമയിലെ അടിയേ എൻ പൂന്തേനെ എന്ന് പറയുന്ന പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. അനിരുദ്ധ രവിചന്ദ്രനാണ് ഈ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. കാർത്തിക് നേതയുടെ ലിറിക്സ് ആണ്. അനിരുദ്ധ രവിചന്ദ്രൻ തന്നെയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. അഡീഷണൽ വോക്കൽസിൽ ഉള്ളത് രവിജി ആണ്. സോ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാട്ടാർക്കൊപ്പം.

0: As we are back on Music Mappas with me, RJ Likudi. നമ്മുടെ ജോജു ജോർജ്, അർജുന അശോകൻ, മുരളി ഗോപി, ബൈജു സന്തോഷ് എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന വരവ് മൂവിയിലെ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് ആകാശ പന്തലായി.
1: മ്യൂസിക് മപ്പാസ്.

ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റെജി പ്രൊഡ്യൂസ് ചെയ്ത് ഷാജി കൈലാസ് സാർ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള മൂവിയാണ് വരവ് എന്നുള്ളത്. വി നോ ഷാജി കൈലാസ് സാറിന്റെ മൂവീസിന്റെ ഒരു പവർ അല്ലേ. സോ അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ജോജു ജോർജിനെ ലീഡ് റോളിൽ വെച്ചുകൊണ്ട് ഷാജി കൈലാസ് സാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാം സിയസ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ഈ സിനിമയിലെ ആകാശ പന്തലായി എന്നുള്ള ഈ പാട്ട് പാടിയിട്ടുള്ളത് കപിൽ കപിലിനാണ്. സന്തോഷ് വർമ്മയാണ് ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ മ്യൂസിക് മൊബാസിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: അതെന്റെ
1: വേറെ മൊത്തം കാണാനുണ്ട്.
0: എന്ത്
1: കല്യാണം കഴിക്കാത്തതിന്റെ
0: ആരും ഇല്ല. ചേച്ചി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർ ജെ ഇലിക്കുട്ടി. ദിസ് സോങ് ഇസ് ഫ്രം ദ മൂവി മന്ദാടി. മ്യൂസിക് മപ്പാസ്.

0: ഇതൊരു അപ്കമ്മിങ് തമിഴ് മൂവിയാണ്. ഇതിലെ ഈ ഒരു പാട്ടും ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് മണ്ടാടി മണ്ടാടി എന്ന് തന്നെയാണ് കേട്ടോ. ദിസ് ഇസ് എ പവർഫുൾ ട്രെയിനിങ് ആന്തം കമ്പോസ്ഡ് ബൈ ജി വി പ്രകാശ് കുമാർ. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് ഒരു സൂപ്പർ എനർജറ്റിക് വോക്കൽസിനുടമകളായിട്ടുള്ള വഹീസൻ റാസയെയും വി എം മഹാലിംഗം സാറും ചേർന്നുകൊണ്ടാണ്. ഞാൻ വെറുതെ പറയില്ല, ദി വെരി പവർഫുൾ സോങ് എന്ന് തന്നെ നമുക്ക് പറയാം. ആൻഡ് ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യ സാറാണ് ഈ ഒരു പാട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കും ഒരു ഡാൻസും ഒക്കെയാണ് നമുക്ക്, ഒരു പെർഫോമൻസും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ജി വി പ്രകാശ് കുമാർ സാർ മ്യൂസിക് ചെയ്ത് വഹീസൻ റാസയ്യ വി എം മഹാലിംഗം ചേർന്ന് പാടിയിരിക്കുന്ന ഈ പാട്ടിലെ ലിറിക്സ് പെണ് ചെയ്തിട്ടുള്ളതും വഹീസൻ റാസയ്യ തന്നെയാണ്. ആർ എസ് ഇൻഫോർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ മതിമാരൻ പുകഴേന്തിയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സൂര്യ സാറിന്റെ ഒപ്പം തന്നെ സുഹാസ് മഹിമ നമ്പ്യാർ, സത്യരാജ്, മിഥുൻ ജയ് ശങ്കർ, രവീന്ദ്ര വിജയ്, ബാല ശരവണൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മണ്ടാടി എന്നുള്ളത്. സോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ആൻഡ് ഈ ഒരു സൂപ്പർ പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുക്കുത്തൻ സിനിമകളിലെ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആഴ്ചയിൽ കുട്ടി സൈനിങ് ഓഫ്.
1: കടൽവാളികൾ പുട്ടെ സൂഞ്ചിടമൺ ദാടിയും വരുവാൻ വരുവാൻ വരുവാൻ വരുവാൻ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: രാത്രിയുടെ ഈ ഏകാന്തതയിൽ പഴയ ഓർമ്മകളുടെ പുസ്തകത്താളുകൾ മറിക്കുമ്പോൾ ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. കാലം എത്ര കഴിഞ്ഞാലും പ്രായം തളർത്താത്ത, മരണത്തിനെ പോലും തോൽപ്പിക്കാനാവാത്ത ചിലർ. അങ്ങനെ ഒരാളുടെ ജന്മവാർഷിക ദിനമാണിന്ന്. അതെ, മലയാള സിനിമയുടെ സിരകളിൽ ഇന്നും ആവേശമായി പടരുന്ന അനശ്വര നടൻ ജയൻ. അഭിനയം എന്നതിലുപരി മലയാളിയുടെ പൗരുഷത്തിൻ്റെ പര്യായമായി മാറിയ ഒരു പേര്. ഇരുട്ടിൻ്റെ ഈ യാമത്തിൽ നിശാഗന്ധിയുടെ സുഗന്ധം പോലെ നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കടന്നു വരികയാണ്. വെള്ളിത്തെറയിൽ പകരം വയ്ക്കാനാവാത്ത അത്ഭുതങ്ങൾ തീർത്ത വിസ്മയത്തിന്, ഒരു ജനതയെ മുഴുവൻ ആവേശത്തിലാഴ്ത്തിയ ഇതിഹാസത്തിന്, ആശ്രയ FM 90 പ്രണാമം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഒരു മനുഷ്യന്റെ ശബ്ദത്തിന് എത്രത്തോളം ഗാംഭീര്യമുണ്ടാവും? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ജയൻ. അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിക്കൊപ്പം തന്നെ മലയാളികൾ നെഞ്ചിലേറ്റിയത് ആ ശബ്ദത്തെയായിരുന്നു. ഡബ്ബിംഗ് സ്റ്റുഡിയോകളുടെ നാലതിരുകൾക്കുള്ളിൽ നിന്ന് മുഴങ്ങിക്കേട്ട ആ ഘനഗംഭീരമായ ശബ്ദം തിയേറ്ററുകളിൽ ഒരു മുഴക്കമായി മാറുകയായിരുന്നു. നീളൻ ഡയലോഗുകൾ ഒട്ടും ചോരാത്ത ആവശ്യത്തോടെ, എന്നാൽ അതിൻ്റേതായ ഒരു താളത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചപ്പോൾ സിനിമാ ലോകത്ത് അത് പുതുചരിത്രമായി. ദേഷ്യവും സങ്കടവും പ്രണയവുമെല്ലാം ആ ഒരൊറ്റ ശബ്ദത്തിൽ പ്രതിഫലിച്ചിരുന്നു. ഇന്നും പല തലമുറകൾ ആ ഡയലോഗുകൾ അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശബ്ദം മലയാളികളുടെ ബോധമണ്ഡലത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം മലയാളികൾക്ക് അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, മലയാള സിനിമാ പ്രേമികളെ ആവേശത്തിലാക്കിയ ഒരു വികാരമായിരുന്നു. കേൾക്കാം അദ്ദേഹം അഭിനയിച്ച ഒരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയത്തിനപ്പുറം ജയൻ തന്റെ ജീവൻ പണയം വെച്ചാണ് ഓരോ ആക്ഷൻ രംഗങ്ങളും പൂർത്തിയാക്കിയിരുന്നത്. ഡ്യൂപ്പുകളെ ഉപയോഗിക്കാതെ അപകടകരമായ സ്റ്റണ്ട് രേഖകൾ സ്വന്തമായി ചെയ്യാനുള്ള ആ ചങ്കൂറ്റമാണ് അദ്ദേഹത്തെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. കുതിച്ചു പായുന്ന കുതിരപ്പുറത്തും ഹെലികോപ്റ്ററിൻ്റെ വശങ്ങളിലുമെല്ലാം തൂങ്ങിക്കിടന്ന് അദ്ദേഹം നടത്തിയ ആക്ഷൻസ് കാണുമ്പോൾ ഇന്നും നമ്മുടെ ശ്വാസം നിലച്ചു പോകും. സിനിമയോടുള്ള തൻ്റെ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ആ ധീരതയ്ക്ക് പിന്നിൽ. താൻ കാരണം പ്രേക്ഷകർക്ക് ലഭിക്കുന്ന ആവേശം ഒരിക്കലും കുറഞ്ഞു പോകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ യഥാർത്ഥ ലൈഫിലും ഒരു സൂപ്പർ ഹീറോ തന്നെയായിരുന്നു ജയൻ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ ഇന്ന് കാണുന്ന പല ഫാഷൻ ട്രെൻഡുകളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൊണ്ടുവന്നത് ജയനാണ്. ബെൽബോട്ടം പാൻറ്റും ഇറുക്കിയ ഷർട്ടുകളും വീതിയുള്ള ബെൽറ്റും ആ വലിയ കൂളിംഗ് ഗ്ലാസും ഒക്കെ അന്നത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് ജയനാണ്. എൽവിസ് പ്രസ്ലിയെ അനുസ്മരിപ്പിക്കുന്ന ആ ഹെയർ സ്റ്റൈലും സൈഡ് ബേണും വന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ ഒന്നടങ്കം ഏറ്റെടുത്തു. അദ്ദേഹം എന്ത് ധരിച്ചാലും അതിലൊരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. അത് വെറുമൊരു വസ്ത്രധാരണം മാത്രമായിരുന്നില്ല, സ്വന്തം പേഴ്സണാലിറ്റിയിലുള്ള വലിയൊരു ആത്മവിശ്വാസം കൂടിയായിരുന്നു. ഒരുപക്ഷെ മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ സ്റ്റൈൽ ഐക്കൺ ആരാണെന്ന് ചോദിച്ചാൽ മറ്റൊരു പേര് ചിന്തിക്കാൻ പോലും നമുക്കാവില്ല. കേൾക്ക അദ്ദേഹം അഭിനയിച്ച ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, വെള്ളിത്തെരയിലെ സൂപ്പർ സ്റ്റാർ ജയനപ്പുറം കൃഷ്ണൻ നായർ എന്ന സാധാരണക്കാരനെ മനുഷ്യന് മറ്റൊരു കഥയുണ്ട്. കൊല്ലം ജില്ലയിലെ സാധാരണ ചുറ്റുപാടിൽ നിന്ന് ഇന്ത്യൻ നേവിയിലേക്കും അവിടെ നിന്ന് മലയാള സിനിമയുടെ നെറുകയിലേക്കും എത്തിയ ഒരു യാത്രയുണ്ട് അദ്ദേഹത്തിന്. അതത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. കഠിനാധ്വാനവും അർപ്പണബോധവും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ. നേവിൽ നിന്ന് ലഭിച്ച അച്ചടക്കവും സമയനിഷ്ഠയും അദ്ദേഹം സിനിമയിലും കാത്തുസൂക്ഷിച്ചു. സെറ്റിൽ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാത്രമേ അദ്ദേഹം പെരുമാറിയിരുന്നുള്ളൂ. താരചാടകൾ ഒട്ടുമില്ലാത്ത പച്ചയായ ഒരു സാധാരണ മനുഷ്യൻ. തൻ്റെ വിജയങ്ങൾക്ക് പിന്നിലെ കഷ്ടപ്പാടുകൾ അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നുമില്ല. ഒരുപക്ഷെ ആ വലിയ മനുഷ്യസ്നേഹിയായിരിക്കാം അദ്ദേഹത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ പകരക്കാരില്ലാതെ പ്രതിഷ്ഠിച്ചത്.

0: हे हे कुरुम्बी
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. 1980 നവംബർ 16 ജയൻ എന്ന ഇതിഹാസത്തെ ഓർക്കുമ്പോൾ മലയാള സിനിമയെ കണ്ണീരിലാഴ്ത്തിയ ആ വേർപാടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. 1980 നവംബർ 16 കോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടിംഗ്. ഒരു നാടിനെ മുഴുവൻ അടുക്കിയ ആ വാർത്ത വന്നപ്പോൾ മലയാളികൾ ആദ്യമത് വിശ്വസിച്ചില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ ഈ ലോകത്തോട് വിട പറഞ്ഞെന്ന് അംഗീകരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അദ്ദേഹം എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്നും വിശ്വസിച്ച ഒരുപാട് പേരുണ്ട്. പ്രശസ്തിയുടെ ഏറ്റവും ഉയർന്ന പടിയിൽ നിൽക്കുമ്പോഴാണ് കാലം അദ്ദേഹത്തെ തിരികെ വിളിച്ചത്. ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ഒരുപാട് ആവശ്യങ്ങൾ സമ്മാനിച്ച് പെട്ടെന്നൊരു നാൾ അദ്ദേഹം പറന്നകുന്നു. ഒരുപക്ഷെ വാർദ്ധക്യം അദ്ദേഹത്തെ ബാധിക്കുന്നത് കാണാൻ ഈ പ്രകൃതി പോലും ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ജയനെന്ന ഇതിഹാസം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. മിമിക്രി വേദികളിലൂടെയും ട്രോളുകളിലൂടെയും റെട്രോ സിനിമകളിലൂടെയുമെല്ലാം ഈ പുതുതലമുറയും അദ്ദേഹത്തെ അടുത്തറിയുന്നു. പലരും അദ്ദേഹത്തെ അധികരിക്കുന്നു, ചിലപ്പോൾ തമാശയാകുന്നു. എന്നാൽ ആ തമാശകൾക്ക് പിന്നിൽ പോലും വലിയൊരു സ്നേഹവും ആരാധനയും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് സത്യം. കാരണം ജയനെ പകരം വയ്ക്കാൻ മലയാള സിനിമയിൽ ഇന്നുവരെ മറ്റൊരാളും ഉണ്ടായിട്ടില്ല. കാലം എത്ര കടന്നുപോയാലും മലയാള സിനിമ ചരിത്രത്തിൽ നിന്ന് ജയൻ എന്ന പേര് മായ്ച്ചു കളയാൻ ആർക്കും സാധിക്കില്ല.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. മലയാളത്തിൽ

ജയം. കാലത്തിൻ്റെ തിരശീലയ്ക്ക് പിന്നിലേക്ക് മറിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മലയാള സിനിമയ്ക്ക് നൽകുന്ന സുഗന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. ജീവിതവും പ്രണയവും സൗഹൃദവുമെല്ലാം ആസ്വദിക്കാൻ നമുക്കൊരു ചെറിയ സമയം മാത്രമേ ഉള്ളൂ എന്ന് ആ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആകാശത്തെ നക്ഷത്രങ്ങൾക്കിടയിലിരുന്ന് ഇതെല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. മരണത്തിന് ഒരു മനുഷ്യൻ്റെ ശരീരം മാത്രമേ ഇല്ലാതാക്കാൻ കഴിയൂവെന്ന് കാലത്തെ ബോധ്യപ്പെടുത്തിയ ഒരേയൊരു ഇതിഹാസത്തിന്, വെള്ളിത്തിരയിലെ പൗരുഷത്തിൻ്റെ അവസാനത്തെ വാക്കിന്, മലയാളത്തിൻ്റെ സ്വന്തം ജയന്, ആശ്രയ FM 90 യുടെ പ്രണാമം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴു